0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സൂറത്തുൽ ഹൂദ് 66 മുതൽ സൂറത്ത് യൂസുഫ് പൂർണ്ണമായുമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലൂസി.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: Peace Radio. Tune to reality.
0: Peace Quran Radio. Madhuram Quran. പ്രമുഖരുടെ ഖിറാഅത്തുകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു അംബിയ 11 മുതൽ 35 കൂടിയ വചനങ്ങൾ കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് യൂസഫ് അസ്സഈദ്.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن

0: السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് 2026 സെപ്റ്റംബർ 19, ഹിജ്റ വർഷം 1448, റബീഉൽ ആഖിർ 7. പ്രിയപ്പെട്ടവരെ, കുളിർക്കാറ്റ് വീശുന്ന ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഇമ്പമുള്ളൊരു സന്ദേശവുമായി പീസ് ഖുർആൻ റേഡിയോ അതിൻ്റെ പ്രോഗ്രാമുകളിലൂടെ നിങ്ങളിലേക്കെത്തുകയാണ്. അറിവിൻ്റെയും ശാന്തതയുടെയും പൂങ്കാവനത്തിലേക്ക്, വിശുദ്ധ ഖുർആനിൻ്റെ പറവചൊരിയുന്ന ആയത്തുകളിലേക്ക്, അതിൻ്റെ തീരങ്ങളിലേക്ക് അല്ല, അതിലെ ആഴങ്ങളിലേക്ക് നാം നടന്നെടുക്കുകയാണ്. ഓരോ പ്രഭാതവും വിശുദ്ധ ഖുർആനിൻ്റെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് ലഭിക്കുന്ന അസുലഭ നിമിഷങ്ങളെ ഒഴിവാക്കാതിരിക്കാൻ, നഷ്ടപ്പെടുത്താതിരിക്കാൻ നാം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത്, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ മനസ്സിലേക്ക് ആവഹിച്ച്, ഖുർആനിൻ്റെ അഹലുകാരായി ഈ ഭൂമി ലോകത്തു നിന്ന് വിട പറയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ പീസ് ഖുർആൻ റേഡിയോ ഇന്ന് അതിൻ്റെ പ്രഭാത പ്രക്ഷേപണ പരിപാടികളിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയപ്പെട്ട പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ തെൻസിലിലേക്കാണ് പ്രവേശിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷേഖ് യൂസുഫ് ബിൻ നോഹ് അഹമ്മദ്.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃത്തരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ആയത്തുകളെ സൂറത്തുകളെ മനഃപ്പാഠമാക്കാനുള്ള അവസരമാണ് ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒരു അധ്യാപകനിൽ നിന്നാകുമ്പോൾ തീർച്ചയായും അത് പഠിക്കാനും ആവേശവും അതോടൊപ്പം അത് എളുപ്പവുമുള്ളതായിത്തീരുന്നു. ഇപ്പോൾ സൂറത്തുൽ അഹ്സാബിലെ 66-ാമത്തെ ആയത്താണ് നാം മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കുന്നത്. അധ്യാപകൻ പാരായണം ചെയ്യുന്നതോടൊപ്പം നമുക്കും ഒപ്പം പാരായണം ചെയ്ത് പഠിക്കാം. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 66-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 63-ാമത്തെ വചനം മുതൽ പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഔദുബില്ലാഹി മിനശ്ശൈത്വാനിർറജീം. യസ്അലുകന്നാസു അനിസ്സാഅ

യൗമതുഖല്ലബു വുജൂഹുഹും യൗമതുഖല്ലബു വുജൂഹുഹും ഫിന്നാരി യൗമതുഖല്ലബു വുജൂഹുഹും ഫിന്നാരി യഖൂലൂന യഖൂലൂന യാ ലൈതനാ അതഅ്നല്ലാഹ

0: يوم تقلب وجوههم في النار يقولون يا ليتنا يا ليتنا أطعنا الله وأطعنا الرسولا. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ദുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിന്റെ 66-ാമത്തെ വചനമാണ് ഇപ്പോൾ നാം മനഃപാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിദ് ജാഫർ സലഫി.
2: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിനു പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി അൽ മുഅല്ലിം, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അധ്യാപകനിൽ നിന്ന് പാരായണം ചെയ്ത് പഠിക്കാനുള്ള അവസരം. അൽ മുഅല്ലിം പ്രോഗ്രാമിൽ ഇപ്പോൾ സൂറത്തുൽ ബഖറ 103 മുതൽ 107 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്, പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

മാഷാ അല്ലാ, ജസാക്കും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 103 മുതൽ 107 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.

0: فاسجد له وسبحه ليلا طويلا إن هؤلاء.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. പ്രശസ്ത ഖുർആൻ വിവർത്തകൻ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിനെ ആധാരമാക്കിയുള്ള ശബ്ദ പ്രക്ഷേപണം. ഇന്ന് നാം കേൾക്കാൻ പോകുന്ന സൂറത്ത് സൂറ നൂഹ്, 5 മുതൽ 12 വരെ വചനങ്ങളുടെ വ്യാഖ്യാനവും വിശദീകരണവും.
2: വചനം 5, വാക്കർത്ഥം. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ഇന്നീ ദഅഉതു, നിശ്ചയമായും ഞാൻ ക്ഷണിച്ചു അഥവാ വിളിച്ചു, ഖൗമീ, എന്റെ ജനതയെ, ലൈലൻ, രാത്രി, വനഹാറൻ, പകലും.
3: ഖാല റബ്ബി ഇന്നീ ദഅഉതു ഖൗമീ ലൈലൻ വനഹാറാ.
2: അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, നിശ്ചയമായും എന്റെ ജനതയെ ഞാൻ രാവും പകലും വിളിച്ചു. വചനം 6, വാക്കർത്ഥം. ഫലം യജിദുഹും, എന്നിട്ട് അവർക്ക് വർദ്ധിപ്പിച്ചില്ല, ദുആഇ, എന്റെ വിളി, ഇല്ല ഫിറാറ, ഓടിപ്പോക്കല്ലാതെ.
3: ഫലം യജിദുഹും ദുആഇ ഇല്ല ഫിറാറ,
2: എന്നിട്ട് എന്റെ വിളി അവർക്ക് ഓടിപ്പോക്കല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചില്ല. വചനം 7, വാക്കർത്ഥം. വഇന്നി, നിശ്ചയമായും ഞാൻ, കുല്ലമ ദഅഉതുഹും, ഞാനവരെ വിളിച്ചപ്പോഴെല്ലാം, ലിതഗ്ഫിറ ലഹും, നീ അവർക്ക് പൊറുക്കുവാനായി

ജഅലൂ അവർ ആക്കി അഥവാ ആക്കുന്നു, അസ്വാബിഅഹും അവരുടെ വിരലുകളെ, ഫീ ആദാനിഹിം അവരുടെ കാതുകളിൽ ചെവികളിൽ, വസ്തഅശൗ അവർ മൂടിയിടുകയും ചെയ്തു അഥവാ മൂടിപ്പുതക്കുകയും ചെയ്തു, ഥിയാബഹും അവരുടെ വസ്ത്രങ്ങളെ, വ അസ്വറൂ അവർ ഷഠിച്ചു നിൽക്കുകയും അഥവാ നിരതരാവുകയും ചെയ്തു, വസ്തക്ബറു അവർ അഹംഭാവം നടിക്കുകയും ചെയ്തു, ഇസ്തിക്ബാറൻ ഒരു അഹംഭാവം നടിക്കൽ.

നീ അവർക്ക് പുറത്തു കൊടുക്കുവാൻ വേണ്ടി ഞാൻ അവരെ വിളിക്കുമ്പോഴൊക്കെയും അവർ തങ്ങളുടെ കാതുകളിൽ വിരലുകളിട്ട് പൊത്തിക്കളയുകയും തങ്ങളുടെ വസ്ത്രങ്ങളെ മീതയിട്ട് മൂടിപ്പുതക്കുകയും ചെയ്യുകയാണ്. അവർ നിഷേധത്തിൽ ശടിച്ചു നിൽക്കുകയും ഒരു കടുത്ത അഹംഭാവം നടിക്കൽ നടിക്കുകയും ചെയ്യുന്നു. 5 മുതൽ 7 വരെ വചനങ്ങളുടെ വിശദീകരണം. തങ്ങളോട് ഉപദേശിക്കുന്നത് കേൾക്കുക പോലും ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ് അവർ കാതിൽ വിരലിട്ട് പൊത്തുന്നതും മേലെ വസ്ത്രമിട്ട് മൂടുന്നതും. വചനം 8, വാക്കർത്ഥം. തുമ്മ ഇന്നി, പിന്നെ ഞാൻ, ദഔതുഹും, അവരെ ഞാൻ വിളിച്ചു, ജിഹാറൻ, ഉറക്കെ. പിന്നെ അതിനു പുറമെ ഞാൻ അവരെ ഉറക്കെ വിളിച്ചു. വചനം 9, വാക്കർത്ഥം. തുമ്മ ഇന്നി അഅലൻതു, പിന്നെ ഞാൻ പരസ്യമാക്കി, ലഹും, അവരോട്, വ അസ്റർത്തു ലഹും, അവരോട് രഹസ്യമാക്കുകയും സ്വകാര്യമാക്കുകയും ചെയ്തു. ഇസ്റാറൻ, ഒരു സ്വകാര്യമാക്കൽ. പിന്നെ ഞാൻ അവരോട് എന്റെ വിളി പരസ്യമാക്കുകയും സ്വകാര്യമാക്കി രഹസ്യമാക്കുകയും ചെയ്തു. വചനം 10, വാക്കർത്ഥം. ഫഖുൽതു, അങ്ങനെ ഞാൻ പറഞ്ഞു, ഇസ്തഗ്ഫിറു, നിങ്ങൾ പാപമോചനം തേടുവിൻ, റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട്, ഇന്നഹു കാന, നിശ്ചയമായും അവനാകുന്നു, ഗഫ്ഫാറൻ, വളരെ പൊറുക്കുന്നവൻ. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവിൻ, നിശ്ചയമായും അവൻ വളരെ പൊറുക്കുന്നവനാണ്. വചനം 11, വാക്കർത്ഥം. യുർസിലി, അവൻ അയക്കും, അയച്ചുവിടും, അസ്സമാ, ആകാശത്തെ അഥവാ മഴയെ, അലൈക്കും, നിങ്ങൾക്ക് അഥവാ നിങ്ങളിൽ, മിദ്റാറൻ, സമൃദ്ധമായി, തുടർച്ചയായി, ഒഴുകിക്കൊണ്ട്. എന്നാൽ നിങ്ങൾക്ക് അവൻ ആകാശത്തെ അഥവാ മഴയെ സമൃദ്ധമായി അയച്ചു തരും. വചനം 12, വാക്കർത്ഥം. വയും ദിദുക്കും, നിങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യും, ബി അംവാലിൻ, സ്വത്തുക്കൾ കൊണ്ടും, വബനീന, മക്കൾ കൊണ്ടും, വയജഅല്ലക്കും, നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരികയും ചെയ്യും, ജന്നാത്തിൻ, തോട്ടങ്ങളെ, വയജഅല്ലക്കും, നിങ്ങൾക്കുണ്ടാക്കി തരികയും ചെയ്യും, അൻഹാറൻ, അരുവികളെ.

0: സ്വത്തുക്കളും മക്കളും കൊണ്ട് നിങ്ങളെ അവൻ പോഷിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്ക് അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യും. 8 മുതൽ 12 വരെ വചനങ്ങളുടെ വിശദീകരണം. രാപ്പകൽ ഭേദമന്യേ നിരന്തരം അദ്ദേഹം അവരെ
1: സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു.
0: ഉറക്കയും പതുക്കയും പരസ്യമായും രഹസ്യമായും അങ്ങനെ എല്ലാവിധേനയും ക്ഷണിച്ചു നോക്കി. സത്യമാർഗം സ്വീകരിക്കുന്ന പക്ഷം പരലോകത്ത് വച്ച് അള്ളാഹു പാപങ്ങൾ പുറത്തു തരുമെന്ന് മാത്രമല്ല, ഇഹത്തിലും നിങ്ങൾക്ക് സുഖജീവിതവും അഭിവൃദ്ധിയും നൽകും എന്നൊക്കെ ഉപദേശിച്ചു. പക്ഷേ എന്തുതന്നെ ആയിട്ടും തങ്ങളുടെ മർക്കടമുഷ്ടി അവർ അവസാനിപ്പിച്ചില്ല. ധിക്കാരവും പരിഹാസവും അവലംബിക്കുക തന്നെ ചെയ്തു. സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കുന്നതിൻ്റെ ലക്ഷ്യം ഐഹിക നേട്ടങ്ങളല്ല, പാരത്രിക നേട്ടങ്ങളാകുന്നു. തുരീദൂന അർദ്ദുന്യ വല്ലാഹു യുരീദുൽ ആഖിറ. നിങ്ങൾ ഐഹിക വിഭവം ഉദ്ദേശിക്കുന്നു, അല്ലാഹുവാകട്ടെ പരലോകവും ഉദ്ദേശിക്കുന്നു. സൂറത്ത് അൻഫാൽ 67. പക്ഷേ അതുമൂലം ഐഹികമായ ക്ഷേമ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതാണ് താനും. മനുഷ്യൻ നീതിയോടും നെറിയോടും കൂടി ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതം സ്വതവേ സമാധാനപരമായിത്തീരും. കൂടാതെ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ അവനിൽ വർഷിച്ചുകൊണ്ടിരിക്കുകയും അതവൻ്റെ ഭൗതിക ജീവിതത്തിലും വിലസിക്കൊണ്ടിരിക്കുകയും ചെയ്യും. താൽക്കാലിക നേട്ടങ്ങളിൽ വേഗം ആകർഷിക്കുന്നവരാണല്ലോ മനുഷ്യർ. അതുകൊണ്ടാണ് സത്യവിശ്വാസം മൂലമുണ്ടാകുന്ന ഐഹിക നേട്ടങ്ങളെക്കുറിച്ചും നൂഹ് അലൈഹിസ്സലാം ജനങ്ങളെ പ്രത്യേകം ധരിപ്പിക്കുന്നത്. മാത്രമല്ല, താൽക്കാലിക ലഭ്യങ്ങളെ ഓർത്തെങ്കിലും അവർ നേർവഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ കാരണമാകുകയും ചെയ്തേക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും പല ആളുകളും താൽക്കാലിക പരിതസ്ഥിതികളുടെ സമ്മർദ്ദ നിമിത്തം സത്യവിശ്വാസം സ്വീകരിക്കുകയും ക്രമേണ വിശ്വാസത്തിൽ അടിയുറച്ച് ഉന്നത നിലവാരത്തിലെത്തുകയും ചെയ്തിട്ടുണ്ടല്ലോ. മനുഷ്യർക്കിടയിൽ പാപവർദ്ധനയും സത്യവിശ്വാസത്തിൻ്റെ അഭാവവും നിമിത്തം പാരത്രികമായ ശിക്ഷയ്ക്ക് പുറമെ ഐഹികമായ ശിക്ഷകളും കൂടി നേരിട്ടേക്കാമെന്നും, പാപമോചനം തേടലും സത്യവിശ്വാസവും പാരത്രികമായ പ്രതിഫലത്തിന് പുറമെ ഇഹത്തിൽ ക്ഷേമൈശ്വര്യങ്ങൾ ലഭിക്കുന്നതിന് കാരണമാണെന്നും ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. മഴ കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ മഴയ്ക്ക് അപേക്ഷിച്ചുകൊണ്ടുള്ള ദുആയും നമസ്കാരവും നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽപ്പെട്ടതാണല്ലോ. അതിൽ പാപമോചനം തേടുന്നതിന് അഥവാ ഇസ്തിഗ്ഫാറിന് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ളതായി കാണാം. ഇതാണ് അതിന് കാരണം. സൂറത്ത് ആറാഫിൽ അല്ലാഹു പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതു മിനസ്സമാഇ വൽ അർദ്. ആ രാജ്യങ്ങളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നാം അവരിൽ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്ത് അഥവാ അഭിവൃദ്ധി തുറന്നുകൊടുക്കുമായിരുന്നു. സൂറത്ത് ഹൂദിൽ ഇങ്ങനെ കാണാം, വഇനിസ്തഗ്ഫറു റബ്ബക്കും ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവിൻ, പിന്നെ അവങ്കലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ. എന്നാൽ നിർണയം ചെയ്യപ്പെട്ട ഒരു അവധി വരെ അവൻ നിങ്ങൾക്ക് നല്ല അനുഭവം അനുഭവിപ്പിച്ചു തരുന്നതാണ്. ഒരാൾ ക്ഷാമം ബാധിച്ചതിനെ സംബന്ധിച്ചും വേറൊരാൾ ദാരിദ്ര്യത്തെയും സന്താനങ്ങളുടെ കുറവിനെയും സംബന്ധിച്ചും മൂന്നാമതൊരാൾ തൻ്റെ തോട്ടങ്ങൾ ഉണങ്ങിപ്പോയതിനെ സംബന്ധിച്ചും സങ്കടം പറഞ്ഞപ്പോൾ അവരോടെല്ലാം തന്നെ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊള്ളുക എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മൂന്നു പേരോടും ഇങ്ങനെ ഉത്തരം പറഞ്ഞത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ പ്രസ്താവനയെ അടിസ്ഥാനമാക്കിയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായത്രേ. എന്നാൽ ഒരു വാസ്തവം പ്രത്യേകം മനസ്സിരുത്തേണ്ടിയിരിക്കുന്നു. ഭൗതികമായ സുഖൈശ്വര്യങ്ങൾ ഒരു ജനതയുടെയോ വ്യക്തിയുടെയോ സാക്ഷാൽ നന്മക്ക് മാനദണ്ഡമല്ല. തനി ഭൗതികവാദികളും ധാർമ്മിക രംഗത്ത് മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരുമായ ജനസമൂഹങ്ങൾ അങ്ങേയറ്റം സുഖാഡംബരങ്ങളിൽ മുഴുകിക്കഴിയുന്നതും അവരെക്കാൾ ഏത് നിലക്കും ഉത്തമന്മാരായിട്ടുള്ളവർ വളരെ ക്ലേശകരമായ ജീവിതം നയിച്ചു വരുന്നതും നാം കാണുന്നു. ഇതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങളത്രേ. അല്ലാഹു പറയുന്നു, വനബുലുവക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്ന വഇലൈന തുർജഊൻ. തിന്മ കൊണ്ടും നന്മ കൊണ്ടും അഥവാ ദോഷം കൊണ്ടും ഗുണം കൊണ്ടും നിങ്ങളെ നാം ഒരു പരീക്ഷണം പരീക്ഷിക്കുന്നതാണ്. നമ്മുടെ അടുക്കലേക്കത്രേ നിങ്ങൾ മടക്കപ്പെടുന്നതും. വേദക്കാരെപ്പറ്റി ഇങ്ങനെ പറയുന്നു, വബലൗനാഹും ബിൽ ഹസനാത്തി വസയ്യിആത്ത്. സൂറത്ത് ആറാഫ്. നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും നാം അവരെ പരീക്ഷിച്ചു. മറ്റൊരിടത്ത് പറയുന്നു, വമൽ ഹയാത്തുദ്ദുനിയ ഇല്ലാ മതാ ഉൽ ഗുറൂർ വലതബുലുവന്ന ഫീ അംവാലിക്കും വ അംഫുസിക്കും. സൂറത്ത് ആലു ഇമ്രാൻ. ഐഹിക ജീവിതം കൃത്രിമ സാമഗ്രിയല്ലാതെ മറ്റൊന്നുമല്ല. നിശ്ചയമായും നിങ്ങളുടെ സ്വത്തുക്കളിലും ദേഹങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി, സൂറ നൂഹ് 5 മുതൽ 12 വരെ വചനങ്ങളുടെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും.

قبل فالله خير حافظا وهو أرحم الراحمين.

متفرقه وما أغني عنكم من الله من شيء

قال إني أنا أخوك فلا تبتئس بما كانوا يعملون.

وقد احسن بي اذ اخرجني من السجن وجاء بكم من البدو من بعد ان

فاطر السماوات والأرض أنت ولي في الدنيا والآخرة

الخطاب ويقول الذين كفروا لولا أنزل عليه آية من ربه

ومن هو مستخف بالليل وسارب بالنهار له

ويسبح الرعد بحمده والملائكة من خيفته.

والذين يصلون ما أمر الله به أن يوصل ويخ

فكيف كان عقاب أفمن هو قائم على كل نفس بما كسبت

بعضه قل إنما أمرت أن أعبد الله ولا أشرك به إليه أدعو وإليه مآب

وفي ذلكم بلاء من ربكم عظيم. وإذ تأذن

قالت رسلهم أفي الله شك فاطر السماوات والأرض يدعوكم لي

0: ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൽ പാരായണം നിർവഹിക്കുന്ന സമയങ്ങളിൽ തീർച്ചയായും അതിൻ്റെ നിയമങ്ങളോ കാര്യങ്ങളോ ശ്രദ്ധിക്കാതെ തന്നെയായിരിക്കാം നമ്മളൊക്കെയും മിക്കവാറും പാരായണം നിർവഹിക്കുന്നത്. ഖിറാഅത്തിൻ്റെ സമയങ്ങളിൽ, തിലാവത്തിൻ്റെ സമയങ്ങളിൽ നമുക്ക് വരാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും കുറ്റങ്ങളെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത്തഹ്സീൻ പ്രോഗ്രാമിലേക്ക് ചേരുകയാണ്. സൂറത്തുൽ ബഖറ 120-121 വചനങ്ങളാണ് ഇപ്പോൾ നാം പഠിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 119 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ കഴിഞ്ഞത്. ഇന്ന് ഇൻഷാല്ലാ 120-121 ആയത്തുകളാണ് എടുക്കുന്നത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ ശ്രദ്ധിക്കുക.
4: وَلَن تَرْضَى عَنكَ الْيَهُودُ وَلَا النَّصَارَى حَتَّى تَتَّبِعَ مِلَّتَهُمْ قُلْ إِنَّ هُدَى اللَّهِ هُوَ الْهُدَى

ولن ترضى، ولن ترضى. സുക്കൂനുള്ള നൂനിന് ശേഷം ത ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. വലന്ത, വലന്ത റുദ്ദോ. ദാദിൻ്റെ ഉച്ചാരണം, അത് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ദാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം, അതിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം ആ ഒരു ശബ്ദം വരേണ്ടത്. ദോ ദോ വലന്ത റുദ്ദോ. അൻക, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻക ഇഖ്ഫ ബിഗുന്ന. അൻക യഹൂദു വലന്നസാറ, നൂന് ശദ് മണിക്കണം. വലന്ന, വലന്നസാറ. ഹത്ത, ഹത്ത. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്, ഹത്ത എന്നല്ല. ഹ ഹത്ത തത്തബിഅ, തത്തബിഅ മില്ലതഹും, تتبع ملتهم. قل إن هدى الله. قل إن, قل إن إن الله ഉദേണ്ടത്. قل إن കൃത്യമായിട്ട് ഹംസ ഉച്ചരിക്കണം. إن നൂൻ ഷദ് മണിക്കണം. هدى الله, ഹു ഹ തൊണ്ടയുടെ താഴെ ഭാഗം. هدى الله هو الهدى. ഇവിടെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഹ പ്രത്യേകമുണ്ട്, ശ്രദ്ധിക്കണം. ഹുദ അല്ലാഹി ഹുവൽ ഹുദ. ഖുൽ ഇന്ന ഹുദ അല്ലാഹി ഹുവൽ ഹുദ. വല ഇനി തബഅത, വല ഇനി, വല ഇനി ഹംസക്ക് കസ്ര, നൂന്നി കസ്ര. വല ഇനി തബഅത, വല ഇൻ, വല ഇൻ അത്തബഅത അല്ല, വല ഇനി തബഅത. അതോടൊപ്പം അയിന് സുക്കൂനാണ്. ഇത്തബഅത എന്നോ അല്ലെങ്കിൽ തബഅത എന്നോ ഒന്നും പറയരുത്. വല ഇനി തബഅത, വല ഇനി തബഅത അഹ്വാഅഹും. മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഒരു തോതിൽ നിർബന്ധമായിട്ടും നീട്ടണം. അഹ്വാഅഹും. ഇനി അഹ്വാഅഹും ബഅദ, സാകിന മീമിന് ശേഷം ബ ഇഖ്ഫ ഷഫവി. ഇവിടെ മീമിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അഹ്വാഅഹും ബഅദ, ബഅദ അല്ലദീ, അല്ലദീ, അല്ലസീ അല്ല, അല്ലദീ. ജാഅക മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. جاءك من العلم, من العلم مالك. നിർത്തുമ്പോൾ മാലക്, എന്നിട്ട് മാലക മിന അല്ലാഹി, തിരിച്ച് ബാക്ക് നിർത്തിട്ട് ഓതണം. മാലക മിന അല്ലാഹി മിൻ വലിയ്, മിൻ വ സാകിന മീമിന് നൂന് ശേഷം വ ഇദ്ഗാം ബിഗുന്ന. മിൻ വ, മിൻ വ ഇങ്ങനെ ഓതണം മണിച്ചുകൊണ്ട്. ഇതെല്ലാം ഇത് ഗാംബിഗുന്നയാണ്, തൻവീന് അല്ലെങ്കിൽ നൂനുസാക്കിന് അവ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ വലിയ്യും വല നസീർ, നസീറല്ല, സ്വാദാണ്. റാഇനെ തർക്കീക്ക് ചെയ്യണം അഥവാ നേർപ്പിക്കണം. നസീർ, മിൻ വലിയ്യും വല നസീർ. ഇനി അടുത്തായത്, الذين آتيناهم الكتاب. الذين അല്ല, الذين. ഈ ആയത്തിൻ്റെ ഒരു പ്രത്യേകത, തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് വിശുദ്ധ ഖുർആൻ ഓതേണ്ടതിനെ സൂചിപ്പിക്കുന്ന ഒരു ആയത്തും കൂടെ ആയിട്ട് ചില തഫ്സീറുകൾ നമുക്ക് കാണാൻ പറ്റും. യത്ലൂനഹു ഹഖ തിലാവത്തി, കൃത്യമായിട്ടുള്ള പാരായണം എന്നതിനെ സൂചിപ്പിക്കുന്ന രൂപത്തിൽ. അപ്പോൾ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടത് അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന. തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് കൃത്യമായിട്ട് ഉച്ചരിക്കണം, തൊണ്ടയുടെ മുകൾ ഭാഗത്തിൻ്റെ തൊട്ടുമേലെ. ഹഖ തിലാവതി, തിലാവതി. ഉലായിക മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം.
മദ് മുത്തസിൽ വാജിബാണ്. ഉലൈക യുഅ്മിനൂന ബിഹി, യുഅ്മിനൂന ബിഹി വഖഫ് ചെയ്യുമ്പോൾ യുഅ്മിനൂന ബിഹി കൂട്ടി ഓതുകയാണെങ്കിൽ യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി, ഇങ്ങനെ വമൻ യക്ഫുർ ബിഹി വമൻ യ സാക്കിന നൂന് ശേഷം യ ഇത് ഗാം ബി ഗുന്ന നൂനിനെ യ ഇലേക്ക് ഇത് ഗാം ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വമൻ യക്ഫുർ ബിഹി, യക്ഫുർ ബിഹി അല്ല യക്ഫുർ ബിഹി. ഫഉലൈക മദ് മുത്തസിൽ മുകളിൽ പറഞ്ഞതുപോലെ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഹുമുൽ ഖാസിറൂൻ, ഹുമുൽ ഖാസിറൂൻ, ഖാസിറൂൻ ഖ ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഹുമുൽ ഖാസിറൂൻ ആയത്തിൻ്റെ അവസാനത്തിലൊക്കെ മദ് ആരദുൽ സുക്കൂൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓതാം.

0: ഇൻഷാല്ലാ ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യാൻ തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അർത്ഥമാറ്റം വരുന്ന രൂപത്തിലുള്ള തെറ്റുകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ പഠിക്കുക, ശ്രമിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 120-121 വചനങ്ങളുടെ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദു ഷക്കൂർ ക്ലാസ് എടുക്കുകയായിരുന്നു ഇതുവരെ. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ പഠിക്കുന്ന ഓരോ നിയമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് പഠിക്കാനും പാരായണം നിർവഹിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
2: نورٌ على مر الزمان تألقا وأضاء للدنيا طريقا.
3: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ടു നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന് ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ മനഃപാഠമാക്കാൻ സഹായകമാകുന്ന രൂപത്തിലുള്ള പാരായണമാണ് പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം പ്രോഗ്രാമിലൂടെ സാധ്യമാകുന്നത്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 532 പേജിൻ്റെ പാരായണം നാം കേൾക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സയ്യിദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم
2: رب المشرقين ورب

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളിൽ കേട്ടത് മനപ്പാഠം, വിശുദ്ധ ഖുർആനിലെ 532 പേജിന്റെ പാരായണം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനെ കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഇന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത ഷെയ്ഖ് ബദർ അൽ തുർക്കി.

0: الله
1: الله أكبر
0: الله أكبر
1: الله أكبر
0: الحمد لله رب العالمين

0: وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا.
1: الله أكبر.
2: الله أكبر.
3: ما شاء الله بارك الله فيكم. نام ഇതുവരെ കേട്ടത് ഹറമൈൻ ലൈവ് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ബഖറയിലെ 284 മുതൽ 286 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തുൽ ഇസ്രാ 110 മുതൽ 111 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
4: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
5: أعوذ بالله من الشيطان الرجيم. لقد كفر

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ പരിപാടിയാണ്. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറ മാഇദ 72 മുതൽ 75 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഹാഫിദ് നാസർ അൽ ഖത്താമി.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ. Tune to reality.
3: لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം സൂറത്തു ബക്കറയിലെ 284 മുതൽ 286 വരെയുള്ള സൂക്തങ്ങളുടെ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽഹൈദാൻ.
1: പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ സൂറത്തുൽ ഇസ്റ 50-ാമത്തെ വചനം മുതൽ സൂറത്തു മറിയം 58 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലുസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കും അല്ലാഹു ഖൈറ. താം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തെൻസിയിൽ സൂറത്തുൽ ഇസ്റ അൻപത് മുതൽ സൂറത്തു മറിയം 58 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നാം ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ ആധികാരിക തഫ്സീർ ആധാരമാക്കിക്കൊണ്ടുള്ള പഠനങ്ങൾ. സ്വന്തമായ വിശദീകരണങ്ങളോ വിവരണങ്ങളോ ഇല്ലാതെ ആധികാരിക പണ്ഡിതന്മാരിൽ നിന്നുള്ള ഉദ്ധരണികൾ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ഓരങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള അവസരമാണ് ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൂറത്തു സാഫാത്തിലെ 105 ആയത്തിൻ്റെ വിശദീകരണമാണ് നാം കേൾക്കുന്നത്. കഴിഞ്ഞ ഭാഗത്തിലെ ബാക്കി ഭാഗമാണ് ഇൻഷാ അല്ലാ ഇപ്പോൾ നാം കേൾക്കുക. സൂറത്തു സാഫാത്തിലെ 105 ആയത്ത്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: ഇന്നൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനുമിനു ബിഹി വനതവക്കലു അലൈഹി. أعوذ بالله من الشيطان الرجيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 105 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. 105-ാമത്തെ വചനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഖദ് സ്വദ്ദഖ്ത റുഇയ, അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് സ്വന്തം മകനെ അറുക്കാൻ പൂർണ്ണമായി സന്നദ്ധനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയോട് പറയുന്നു, ഖദ് സ്വദ്ദഖ്ത, തീർച്ചയായും താങ്കൾ സത്യപ്പെടുത്തിയിരിക്കുന്നു. അർറുഇയ, സ്വപ്നം. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ, തീർച്ചയായും അപ്രകാരം നാം സുഹൃദം ചെയ്യുന്നവർക്ക് പ്രതിഫലം നൽകുന്നു. നാം അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു നമുക്ക് മഹത്തായ പ്രതിഫലം അത് മുഖേന നൽകുന്നു. നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ അള്ളാഹു നമുക്ക് എളുപ്പമുണ്ടാക്കി തരുന്നു. സൂറത്തു ത്വലാഖിൽ അള്ളാഹു പറഞ്ഞ വചനം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ തയ്യാറായാൽ അള്ളാഹു അവന് ഒരു പോം വഴി ഉണ്ടാക്കിക്കൊടുക്കും, പുറത്തു കടക്കാനുള്ളൊരു മാർഗം അല്ല ഉണ്ടാക്കിക്കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസുലാ യഹ്തസിബ്, അവൻ പ്രതീക്ഷിക്കാത്ത വിധേന അവന് അള്ളാഹു ഉപജീവനം നൽകും. തുടർന്ന് പറയുന്നു, വമൻ യതവക്കൽ അലല്ലാഹ്, ആർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവോ, ഫഹുവ ഹസ്ബുഹ്, അവന് അള്ളാഹു മതി. ഇന്നല്ലാഹ ബാലിഗു അംരി, തീർച്ചയായും അള്ളാഹു തൻ്റെ കാര്യം പ്രാപിക്കുന്നവനാകുന്നു. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ, തീർച്ചയായും അള്ളാഹു എല്ലാത്തിനും ഒരു കണക്ക് നിശ്ചയിച്ചിരിക്കുന്നു. ഇവിടെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ സന്നദ്ധരായാൽ തീർച്ചയായും അത്തരം ആളുകൾക്ക് അവർ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു മോചനം നൽകുമെന്നാണ് അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ്. മാത്രമല്ല, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അള്ളാഹു നമുക്ക് ചെയ്ത ഇഹ്സാൻ, അത് നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തതാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് ഇതര മനുഷ്യരുമായി തട്ടിച്ചു നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ വിധേയരായിരിക്കുന്നു. ഒന്നാമത്തേത്, അള്ളാഹു നമുക്ക് നേർമാർഗത്തിലേക്ക് വഴി കാണിച്ചു തന്നു എന്നതാണ്. അതുതന്നെ നമുക്ക് വിലമതിക്കാനാവാത്ത അതിമഹത്തായ അനുഗ്രഹമാണെന്നത് ഹിദായത്തിനെക്കുറിച്ച് അറിയുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നമുക്ക് ചുറ്റും ജീവിക്കുന്ന അനേകായിരം മനുഷ്യർക്ക് ലഭിക്കാത്ത നേർവഴിയെന്ന സത്യത്തിൻ്റെ വഴി മാർഗം അത് അവലംബിക്കാൻ കഴിഞ്ഞുവെന്ന അതിമഹത്തായ അനുഗ്രഹം. എന്നാൽ അതിനുശേഷം ആ മനുഷ്യർ ഹിദായത്ത് ലഭിച്ച ആളുകൾ ചെയ്യുന്ന ഏത് സൽപ്രവർത്തനത്തിനും അള്ളാഹുവിൻ്റെ വകയായി അവൻ്റെ അനുഗ്രഹമായി അവർക്കവൻ പ്രതിഫലം നൽകുന്നു. ഇതാണ് രണ്ടാമത്തെ കാര്യം. സഹോദരന്മാരെ, ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് നാം എത്ര ശുക്ർ കാണിച്ചാലും എത്ര നന്ദി കാണിച്ചാലും അതിന് ഒരിക്കലും തന്നെ പകരമാവുകയില്ല. എന്നിട്ടും നമ്മുടെ നാഥൻ നാം ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾക്ക് വീണ്ടും നമുക്ക് പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതാണ് അള്ളാഹുവിൻ്റെ വചനം, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. തീർച്ചയായും ഇഹ്സാൻ ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നു, അപ്രകാരം പ്രതിഫലം നൽകുന്നു. അള്ളാഹു സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞു, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മക്കുള്ള പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ട് ഈ മഹത്തായ സൗഭാഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ അള്ളാഹുവിനെ വിസ്മരിക്കാതെ അവൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ ലംഘിക്കാതെ അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ നാം പ്രതീക്ഷിക്കാത്ത, നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത അതിമഹത്തരമായ അനുഗ്രഹം കൊണ്ടാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. 106-ാമത്തെ വചനം, ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇന്ന ഹാദാ, നിശ്ചയമായും ഇത്, ലഹുവ, ഇതു തന്നെയാണ്, അൽ ബലാഉൽ മുബീൻ, സ്പഷ്ടമായ ഒരു പരീക്ഷണം. നിശ്ചയമായും ഇതുതന്നെയാണ് സ്പഷ്ടമായ പരീക്ഷണം. സ്വന്തം മകൻ, ആ മകൻ പിതാവുമായി വേർപ്പെട്ടു നിൽക്കാൻ ആഗ്രഹിക്കാത്ത, എപ്പോഴും പിതാവിൻ്റെ കൂടെ തന്നെ നടക്കുന്ന, പിതാവുമായി വളരെ വലിയ സൗഹൃദം സ്ഥാപിച്ച ആ പ്രായത്തിലാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായത് ആ മകനെ അറുക്കണമെന്ന്. അതാണ് അള്ളാഹു ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, നിശ്ചയമായും ഇതുതന്നെയാണ് സ്പഷ്ടമായ പരീക്ഷണം എന്ന് പറഞ്ഞത്. ഐ അൽ അളീമു വഹൽ ഹുനാക ഇബ്തിലാഉൻ വഖ്തിബാറുൻ അഅലമു മിൻ ഹാദൽ ഇബ്തിലാഇ വൽ ഇഖ്തിബാർ. ഇതിനേക്കാൾ വലിയൊരു പരീക്ഷണമുണ്ടോ? അൻ യുഅ്മറ അർറജുലു ബിദബ്ഹി ഇബ്നിഹി ബിയദി. ഒരാൾ സ്വന്തം കൈകൊണ്ട് സ്വന്തം മകനെ അറുക്കാൻ കൽപ്പിക്കപ്പെടുക എന്നതിനേക്കാൾ വലിയൊരു പരീക്ഷണം മറ്റെന്തുണ്ട്? യഥാർത്ഥത്തിൽ സ്വന്തം മകൻ മരണപ്പെടുക എന്നത് തന്നെ ഏതൊരു പിതാവിനും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇവിടെ മകൻ്റെ മരണത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയല്ല അള്ളാഹു അറിയിച്ചത്, മറിച്ച് സ്വന്തം മകനെ സ്വന്തം കൈകൾ കൊണ്ട് അറുക്കാനാണ് കൽപ്പന. അതാണ് ഇതൊരു സ്പഷ്ടമായ പരീക്ഷണമാണ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. അൽ മുബീൻ എന്ന് പറഞ്ഞാൽ അൽ മുൽഹിറു, പ്രകടമാക്കുന്നത് എന്നാണ് അർത്ഥം. യഅനി അല്ലദി അൽഹറ ഹഖീഖത ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിശ്വാസം അത് സാക്ഷാത്കരിക്കേണ്ട, അത് പ്രകടമാക്കേണ്ട ഒരു രംഗം. വഅന്നഹു യുഖദ്ദിമു മഹബ്ബത്തല്ലാഹി അലാ മാ യുഹിബ്ബു, അല്ലാഹുവിൻ്റെ സ്നേഹത്തെ മറ്റേത് സ്നേഹത്തെക്കാളും അദ്ദേഹം മുന്തിച്ചു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു തൻ്റെ സന്താനം. പക്ഷേ ആ സന്താനത്തോടുള്ള സ്നേഹം, ആ സ്നേഹത്തേക്കാൾ അള്ളാഹുവോടുള്ള സ്നേഹം അദ്ദേഹം മുന്തിച്ചു. അതാണ് അൽ മുബീൻ എന്നതിന് മുഫസ്സിറീങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനം. ഖാല അഹ്ലുൽ ഇൽം വലിഹാദാ ജഅലല്ലാഹു തആല ഖലീലൻ ലഹ്. അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് പറഞ്ഞത് വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ എന്നാണ്. അല്ലാഹു ഇബ്രാഹിം നബിയെ ഉത്തമമിത്രമാക്കിയിരിക്കുന്നു. ഈ കാരണം കൊണ്ടാണ് അല്ലാഹു അദ്ദേഹത്തെ ഖലീലാക്കിയതെന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. വൽ ഖുല്ലത്തു ഹിയ അഅല അൻവാഉൽ മഹബ്ബ. ഖുല്ലത്ത് എന്ന് പറഞ്ഞാൽ, ഈ ആത്മമിത്രമെന്ന് പറഞ്ഞാൽ, ഉത്തമിത്രമെന്ന് പറഞ്ഞാൽ, അത് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാകുന്നു. ഹൈസു ഖദ്ദമ അലൈഹി സ്സലാത്തു വസ്സലാം മാ യുഹിബ്ബുഹുല്ലാഹ് അലാ മാ യുഹിബ്ബുഹു നഫ്സഹ്. തൻ്റെ മനസ്സിൽ താൻ ഇഷ്ടപ്പെടുന്ന മറ്റെന്തിനേക്കാളും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് മുൻഗണന കാണിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഐ അൽ ഇഖ്തിബാറുൽ വാളിഹുൽ ജലീ, അള്ളാഹു ലഹുവൽ ബലാഉൽ മുബീൻ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഇത് വളരെ പ്രകടമായ പ്രത്യക്ഷമായ ഒരു പരീക്ഷണമായിരുന്നു. ഹൈസു അമറ ബിദബ്ഹി വലദി ഫസാറ ഇലാ ദാലിക് മുസ്തസ്ലിമൻ ലി അംരില്ലാ. തൻ്റെ മകനെ അറുക്കാൻ കൽപ്പനയുണ്ടായപ്പോൾ ഒട്ടും ശങ്കിക്കാതെ, ഒട്ടും വൈമനസ്യം കാണിക്കാതെ ആ കൽപ്പനക്ക് കീഴൊതുങ്ങാൻ ധൃതി കാണിച്ച വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി. മുൻഖാദൻ ലി ത്വാഅതിഹി, അള്ളാഹുവിന് അനുസരിക്കാൻ സന്നദ്ധത കാണിച്ച ഇബ്രാഹിം നബി. വലിഹാദ ഖാല തആല, അതുകൊണ്ടാണ് അള്ളാഹു ഇബ്രാഹിം നബിയെക്കുറിച്ച് പറഞ്ഞത്, വ ഇബ്രാഹീമല്ലദീ വഫാ. സൂറത്തുൻ നജ്മിലെ 37-ാമത്തെ വചനത്തിൽ കാണാം, കടമകൾ പൂർത്തീകരിച്ച ഇബ്രാഹീം. ഈ വിശേഷണം ഇബ്രാഹിം നബിക്ക് ലഭിച്ചത് അള്ളാഹുവിൻ്റെ കൽപ്പന വളരെ പ്രയാസകരമാണെന്ന് തോന്നുന്ന കൽപ്പന പോലും വളരെ എളുപ്പത്തിൽ, ഒരു പ്രയാസവും കാണിക്കാതെ അത് പാലിക്കാൻ ഇബ്രാഹിം നബി സന്നദ്ധത കാണിച്ചു എന്നതാണ് അതിന് അള്ളാഹു കാരണമായി അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇന്നൽ അംറ ബിദബ്ഹി ഇബ്നിക് ഹുവൽ ഇബ്തിലാഉ ശാഖു അല്ലദി അബാന അൻ സിദ്ഖ് ഈമാനിക്. മകനെ അറുക്കാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ ആ പ്രയാസകരമായ കൽപ്പന സ്വീകരിക്കാൻ, അത് പ്രാവർത്തികമാക്കാൻ താങ്കൾ സന്നദ്ധത കാണിച്ചു. അതാകുന്നു വിശ്വാസത്തിൻ്റെ പ്രകടമായ രൂപം, വിശ്വാസത്തിൻ്റെ സാക്ഷാത്കാരം അതാകുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ ഏതെങ്കിലുമൊക്കെ ഭൗതികമായ ദുനിയാവിൻ്റേതായ പ്രയാസങ്ങൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് പല കൽപ്പനകളെയും സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നവരാണല്ലോ നമ്മളിൽ പലരും. ഇസ്ലാമിക വേഷവിധാനം സ്വീകരിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ്റെ അധ്യാപനങ്ങളും നമ്മോട് പറയുമ്പോൾ ആളുകൾക്ക് മുമ്പിൽ ഞാനൊരു അപരിഷ്കൃതനായി അറിയപ്പെടുമോ എന്ന് കരുതിക്കൊണ്ട് ആളുകൾ എന്നെ മതത്തിൻ്റെ ആളായി വിലയിരുത്തുമോ എന്നൊക്കെ അത്തരമൊരു ചിന്താഗതി കൊണ്ട് വേഷവിധാനത്തിൽ ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കാത്ത സഹോദരികളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇസ്ലാമിക സംസ്കാരം കാത്തു സൂക്ഷിക്കേണ്ട എല്ലാവരും ആ സംസ്കാരത്തെ മാറ്റിവെക്കാനുള്ള കാരണം ജനങ്ങളുടെ അതൃപ്തി ഭയപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജീവിതം, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത്. എന്തു പ്രയാസകരമെന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിലും അള്ളാഹു പറഞ്ഞതാണോ അവിടെ മറ്റൊന്നും ചിന്തിക്കാതെ അത് കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പ്രകൃതം. അതുകൊണ്ടാണ് അള്ളാഹു വ ഇബ്രാഹീമല്ലദി വഫാ, കടമകൾ പൂർത്തീകരിച്ച ഇബ്രാഹീം എന്ന് ആ മഹാനായ പ്രവാചകനെ അള്ളാഹു വിശേഷിപ്പിച്ചത്. 107-ാമത്തെ വചനം, വഫദൈനാഹു ബിദിബ്ഹിൻ അളീം. വഫദൈനാഹു, നാം അവന് തെണ്ടം കൊടുത്തു, ബലിയാക്കി. അവിടെ നാം അവന് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു തെണ്ടം കൊടുത്തു അഥവാ ബലിയാക്കി. ബിദിബ്ഹിൻ അളീം, മഹത്തായ ഒരു അറവ് മൃഗത്തെ, മഹത്തായ ഒരു ബലിമൃഗത്തെക്കൊണ്ട് അപ്രകാരം നാം അദ്ദേഹത്തിന് തെണ്ടം കൊടുത്തു എന്നാണ് അള്ളാഹു ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനെ അറുക്കാൻ പൂർണ്ണമായി സന്നദ്ധമായ സമയത്തായിരുന്നല്ലോ അള്ളാഹുവിൻ്റെ വിളി, അയ്യാ ഇബ്രാഹീം ഖദ് സദ്ദഖ്ത റുഇയ. നാം അദ്ദേഹത്തെ വിളിച്ചു ഇബ്രാഹീമേ എന്ന്, താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന്. ഇൽതഫത ഇബ്രാഹീമു അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി ആ വിളി കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി. ഫറാ കബ്ഷൻ സമീനൻ അളീമ, ഒരു വലിയ തടിച്ച ഒരു ആടിനെയാണ് അദ്ദേഹം കണ്ടത്. ഫഅഖദഹു ബിദബ്ഹിഹി, ആ ആടിനെയാണ് പിന്നെ അദ്ദേഹം അറുത്തത്. അതാണ് വഫദൈനാഹു, നാം അദ്ദേഹത്തിന് ഫിദിയ നൽകി, പകരമായി നൽകി. ബിദബ്ഹിൻ, ഒരു അറവ് മൃഗത്തെ. അളീം, വലിയ വമ്പിച്ച. അല്ലാമ സഅദി റഹ്മ പറയുന്നു, വസ്തൻഖദ്ന ഇസ്മായില, വസ്തൻഖദ്ന, നാം രക്ഷപ്പെടുത്തി ഇസ്മായില, ഇസ്മായിലിനെ. ഫജഅൽന ബദീലൻ അൻഹു കബ്ഷൻ അളീമ, എന്നിട്ടൊരു വലിയ ആടിനെ പകരമായി നൽകി. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പരീക്ഷണത്തിൽ വിജയിച്ച ഇബ്രാഹിം നബിക്ക് ഒരു ആടിനെ പകരം നൽകുകയും അതിന് അറുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. സഹോദരന്മാരെ, സഹോദരികളെ, ആ ബലിയുടെ സ്മരണ പുതുക്കിക്കൊണ്ടാണ് ഓരോ ബലി പെരുന്നാളിലും നാം അറവ് നടത്തുന്നത്. യഥാർത്ഥത്തിൽ ബലിമൃഗത്തെ അറവ് നടത്തുമ്പോൾ ഈ ചരിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ടത്. തനിക്ക് ഏറെ പ്രിയപ്പെട്ട തൻ്റെ സന്താനത്തെ അറുക്കാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്നദ്ധനായത്. അതുകൊണ്ടുതന്നെ നാം അറുക്കുന്ന ബലിമൃഗം ആ മൃഗത്തെ അറുക്കാൻ തോന്നാത്ത വിധത്തിൽ ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും തടിച്ചു കൊഴുത്ത, ഏറ്റവും അവയവ തികവൊത്ത ഒരു മൃഗമായിരിക്കണം നമ്മുടെ ബലിമൃഗമെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില സഹോദരങ്ങളെങ്കിലും ഏറ്റവും വില കുറഞ്ഞ, അതേപോലെ തന്നെ മെലിഞ്ഞൊട്ടിയ അങ്ങനെയുള്ള മൃഗത്തെയാണ് ഞാൻ അറുത്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബലിക്കായി കരുതാറുള്ളത്. ഇസ്ലാമികമായി ബലിയുടെ ലക്ഷ്യം സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. ലയ്യനാലല്ലാഹ ലയ്യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ വലാകിയനാലുഹു തഖ്‌വാ മിൻകും, നിങ്ങളറുക്കുന്ന മൃഗത്തിൻ്റെ മാംസമോ രക്തമോ അള്ളാഹുവിലേക്കെത്തുകയില്ല, നിങ്ങളുടെ ഭക്തിയാണ് അള്ളാഹുവിലേക്ക് എത്തുക. നാം ബലി അറുക്കുമ്പോൾ അതിൻ്റെ അന്തസ്സത്ത നമുക്ക് പ്രിയപ്പെട്ടതെന്തും അള്ളാഹുവിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ ഞാൻ പൂർണ്ണ സന്നദ്ധനാണെന്ന സന്നദ്ധതയാണ് യഥാർത്ഥത്തിൽ ബലിയിൽ പ്രകടമാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ നിലയിൽ നമുക്ക് പ്രിയപ്പെട്ടതെന്തും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അവൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്, അവൻ്റെ സ്വർഗം നേടിയെടുക്കുന്നതിനു വേണ്ടി സമർപ്പിക്കുന്ന യഥാർത്ഥ ഭയഭക്തന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ത്യാഗോജ്വലമായ ചരിത്രം നമ്മുടെ ജീവിതത്തിൽ അത് നന്മകൾ പ്രവർത്തിക്കാൻ, ദീനിനു വേണ്ടി ത്യാഗം സഹിക്കാൻ, ഇസ്ലാമിനു വേണ്ടി ത്യാഗം സഹിക്കാൻ പ്രചോദനമായി മാറട്ടെ. അല്ലാഹു അതിന് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വഫാത്തിലെ 105 മുതൽ 107 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പമുണ്ടായിരുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
5: പീസ് റേഡിയോ.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസ്സിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി മലയാളത്തിൽ രചിച്ച വിശുദ്ധ ഖുർആൻ വിശദീകരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനിയുടെ എപ്പിസോഡിലൂടെ നാം കേൾക്കുന്നത്. ഇന്ന് സൂറത്തുൽ മഅരിജ് 22 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് നാം കേൾക്കുന്നത്.
4: വചനം 22, വാക്കർത്ഥം. ഇല്ലൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരൊഴികെ.
5: ഇല്ലൽ മുസല്ലീൻ,
4: നമസ്കരിക്കുന്നവർ ഒഴികെ. വചനം 23, വാക്കർത്ഥം. അല്ലദീന, അതായത് യാതൊരു കൂട്ടർ. ഹും, അവർ. അലാ സ്വലാത്തിഹിം, തങ്ങളുടെ നമസ്കാരത്തിൽ. ദാഇമൂൻ, നിത്യ നിഷ്ഠക്കാരാണ്.
5: അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ,
4: അതായത് തങ്ങളുടെ നമസ്കാരത്തിൽ നിത്യനിഷ്ഠയുള്ള ആളുകൾ. വചനം 24, വാക്കർത്ഥം. വല്ലദീന, യാതൊരു കൂട്ടരും. ഫീ അംവാലിഹിം, അവരുടെ സ്വത്തുക്കളിലുണ്ട്. ഹഖ്ഖുൻ, ഒരവകാശം. കടമ, ബാധ്യത, മഅലൂമുൻ അറിയപ്പെട്ട നിശ്ചിതമായ.
5: والذين في اموالهم حق معلوم
4: തങ്ങളുടെ സ്വത്തുക്കളിൽ അറിയപ്പെട്ട നിശ്ചിതമായ അവകാശം ഉള്ളവരും ഒഴികെ. വചനം 25 വാക്കർത്ഥം ലിസ്സാഇലി ചോദിക്കുന്നവന്, വൽ മഹറൂം തടയപ്പെട്ടവനും മുടക്കം ബാധിച്ചവനും.
5: ലിസ്സാഇലി വൽ മഹറൂം
4: അതെ, ചോദിക്കുന്നവനും ചോദിക്കുന്നതിന് മുടക്കം ബാധിച്ചവനും. വചനം 22 മുതൽ 25 വരെയുള്ളതിൻ്റെ വിശദീകരണം. ചോദിച്ചാവശ്യപ്പെട്ടു വരുന്നവർക്കും അഭിമാനം കൊണ്ടോ അംഗവൈകല്യം, രോഗം മുതലായ കാരണങ്ങൾ നിമിത്തമോ അന്യനോട് ചോദിച്ചു വാങ്ങാൻ മുന്നോട്ടു വരാത്തവർക്കും തങ്ങളുടെ സ്വത്തിൽ നിന്ന് അവകാശവും ഓഹരിയും കൊടുക്കേണ്ടതുണ്ടെന്ന ബോധമുള്ളവർ എന്ന് സാരം. സൂറത്തു ദാരിയാത്ത് 19 വചനത്തിൻ്റെ വിവരണത്തിൽ വായിച്ചതെല്ലാം ഇവിടെയും സ്മരിക്കുക. വചനം 26 വാക്കർത്ഥം വല്ലദീന യുസ്വദ്ദിഖൂന സത്യമാക്കുന്നവരും വിശ്വസിക്കുന്നവരും. ബിയൗമി ദിവസത്തെ, അദ്ദീനി പ്രതിഫലത്തിൻ്റെ നടപടിയുടെ.
5: والذين يصدقون بيوم الدين
4: പ്രതിഫല നടപടിയുടെ ദിവസത്തെ സത്യമാക്കി വിശ്വസിക്കുന്നവരും. വചനം 27 വാക്കർത്ഥം والذين യാതൊരുവരും, ഹും അവർ, മിൻ അദാബി ശിക്ഷയെക്കുറിച്ച്, റബ്ബിഹിം തങ്ങളുടെ റബ്ബിൻ്റെ, മുഷ്ഫിഖൂൻ ഭയപ്പാടുള്ളവരാണ്.
5: വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ
4: തങ്ങളുടെ റബ്ബിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പാടുള്ളവരും ഒഴികെ. വചനം 28 വാക്കർത്ഥം ഇന്ന അദാബ നിശ്ചയമായും ശിക്ഷ, റബ്ബിഹിം തങ്ങളുടെ റബ്ബിൻ്റെ, ഗൈറു മഅ്മൂൻ സമാധാനപ്പെട്ടുകൂടാത്തതാണ്, അഥവാ വരികയില്ലെന്ന് വിശ്വസിക്കാവതല്ലാത്തതാണ്.
5: ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅ്മൂൻ
4: കാരണം നിശ്ചയമായും അവരുടെ റബ്ബിൻ്റെ ശിക്ഷ വരികയില്ലെന്ന് സമാധാനപ്പെട്ടുകൂടാത്തതാകുന്നു. വചനം 26 മുതൽ 28 വരെയുള്ളതിൻ്റെ വിശദീകരണം. തങ്ങളുടെ നന്മ കൊണ്ടോ മറ്റേതെങ്കിലും കാരണത്താലോ അള്ളാഹുവിൻ്റെ ശിക്ഷ തങ്ങളിൽ ബാധിച്ചേക്കുകയില്ലെന്ന് കരുതി അവർ വഞ്ചിതരാവുകയോ അതിനെക്കുറിച്ച് ഭയമില്ലാതെ സമാധാനപ്പെട്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുകയില്ല എന്ന് സാരം. വചനം 29 വാക്കർത്ഥം വല്ലദീന യാതൊരുവരും, ഹും ലിഫുറൂജിഹിം അവർ തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ, ഹാഫിളൂൻ കാത്തുസൂക്ഷിക്കുന്നവരാണ്.
5: والذين هم لفروجهم حافظون
4: തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരും ഒഴികെ. വചനം 30 വാക്കർത്ഥം ഇല്ല അല അസ്വാജിഹിം തങ്ങളുടെ ഭാര്യമാരിൽ ഒഴികെ, അഥവാ ഭാര്യമാരെ സംബന്ധിച്ച് ഒഴികെ. ഔ മാ മലക്കത്ത് അല്ലെങ്കിൽ ഉടമപ്പെടുത്തിയവരുടെ, ഐമാനുഹും തങ്ങളുടെ വലങ്കൈകൾ, ഫ ഇന്നഹും എന്നാൽ കാരണം അവർ ഗൈറു മലൂമീൻ ആക്ഷേപിക്കപ്പെട്ടുകൂടാത്തവരാണ്.

തങ്ങളുടെ ഭാര്യമാരെയോ അല്ലെങ്കിൽ തങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ളവരെയോ സംബന്ധിച്ചല്ലാതെ, കാരണം അവർ ആക്ഷേപിക്കപ്പെട്ടുകൂടാത്തവരാകുന്നു. വചനം 31 വാക്കർത്ഥം: ഫമനിബ്തഗ, എന്നാൽ ആരെങ്കിലും തേടിയാൽ, ആവശ്യപ്പെട്ടാൽ, വറാഅ ദാലിക, അതിൻ്റെ അപ്പുറം, ഫഉലാഇകഹും, എന്നാൽ അക്കൂട്ടർ തന്നെയാണ്, അൽ ആദൂൻ, അതിരുവിട്ടവർ.

0: എന്നാൽ അതിനപ്പുറം ആരെങ്കിലും തേടുന്നതായാൽ ആ കൂട്ടർ തന്നെയാണ് അതിരുകടന്നവർ. വചനം 32. വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും, ഹും അവർ, ലി അമാനാത്തിഹിം, തങ്ങളുടെ അമാനത്തുകളെ, വിശ്വസ്തതകളെ, വഅഹ്ദിഹിം, തങ്ങളുടെ ഉടമ്പടിയേയും പ്രതിജ്ഞയേയും കരാറിനെയും, റാഊൻ, പാലിക്കുന്നവരാണ്, ഗൗനിക്കുന്നവരാണ്.
1: والذين هم لأماناتهم وعهدهم راعون
2: തങ്ങളുടെ അമാനത്ത്
3: അഥവാ
2: വിശ്വസ്തതകളെയും ഉടമ്പടിയെയും പാലിച്ചു വരുന്നവരും.
0: വചനം 33. വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും, ഹും അവർ, ബിഷഹാദാത്തിഹിം, അവരുടെ സാക്ഷ്യങ്ങളെ, ഖായിമൂൻ, നിർത്തുന്നവരാണ്, നിർവഹിക്കുന്നവരാണ്.
1: വല്ലദീന ഹും ബിഷഹാദാത്തിഹിം ഖായിമൂൻ,
0: തങ്ങളുടെ സാക്ഷ്യങ്ങളെ ശരിക്ക് നിർവഹിക്കുന്നവരും. വചനം 34. വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും, ഹും അവർ, അലാ സ്വലാത്തിഹിം, തങ്ങളുടെ നമസ്കാരത്തെ, യുഹാഫിദൂൻ, കാത്തു സൂക്ഷിച്ച് വരുന്നു, സൂക്ഷ്മത പാലിച്ചു വരുന്നു.
1: والذين هم على صلاتهم يحافظون
0: തങ്ങളുടെ നമസ്കാരത്തെ പറ്റി സൂക്ഷിച്ചു പാലിക്കുന്നവരും ഒഴികെ. വചനം 35. വാക്കർത്ഥം: ഉലായിക, അക്കൂട്ടർ, ഫീ ജന്നാത്തിൻ, സ്വർഗങ്ങളിൽ, മുക്രമൂൻ, ആദരിക്കപ്പെടുന്നവരാണ്.
1: ഉലായിക ഫീ ജന്നാത്തിൻ മുക്രമൂൻ,
0: അക്കൂട്ടർ എല്ലാം സ്വർഗങ്ങളിൽ വച്ച് ആദരിക്കപ്പെടുന്നവരാകുന്നു. വചനം 29 മുതൽ 35 വരെയുള്ളതിൻ്റെ വിശദീകരണം. 29 മുതൽ 32 കൂടിയ വചനങ്ങളും 34 വചനവും ഇതുപോലെ സൂറത്ത് മുഅ്മിനൂനിലും മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. അവയുടെ വ്യാഖ്യാനത്തിൽ അവിടെ വായിച്ച സംഗതികളും ഹദീസുകളും ഇവിടെയും ഓർത്തിരിക്കുന്നത് ആവശ്യമാണ്. വലങ്കൈ ഉടമപ്പെടുത്തിയവർ, മാ മലക്കത്ത് ഐമാനുഹും എന്ന വാക്ക് ചിലർ ദുർവ്യാഖ്യാനം ചെയ്തതിനെപ്പറ്റി സൂറത്ത് മുഅ്മിനൂനിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിലും വിവരിച്ചിരിക്കുന്നു. ഇവിടെ അതെല്ലാം വീണ്ടും ആവർത്തിച്ച് ദീർഘിപ്പിക്കേണ്ടതില്ലല്ലോ. സ്വർഗത്തിൽ വച്ച് ആദരിക്കപ്പെടുന്നവരെന്ന് അല്ലാഹു സന്തോഷവാർത്ത അറിയിക്കുകയും അക്ഷമരും ദുർബലരുമല്ലാത്തവരെന്ന് അവൻ പ്രശംസിക്കുകയും ചെയ്ത ഈ സജ്ജനങ്ങളുടെ സവിശേഷത പലതും ഈ വചനങ്ങളിൽ അല്ലാഹു എടുത്തു പറഞ്ഞിരിക്കുന്നു. അവയിൽ ഒന്നാമത്തേതായി എണ്ണിയത് നമസ്കരിക്കുന്നവരെയാണ്. നമസ്കരിക്കുന്നവരെന്ന് പറഞ്ഞു മതിയാക്കാതെ അതിൽ നിത്യനിഷ്ഠ പാലിക്കുന്നവരെന്നുകൂടി പറഞ്ഞിരിക്കുന്നു. ഏറ്റവും അവസാനമായി എടുത്തു പറഞ്ഞതും നമസ്കാരത്തെപ്പറ്റിത്തന്നെ. നമസ്കാരങ്ങളുടെ എണ്ണം പൂർത്തിയാക്കിയാലും പോരാ, അതിലെ കടമകളും മര്യാദകളും പാലിച്ചുകൊണ്ടും അതിനു വേണ്ടത്ര വിലയും നിലയും കൽപ്പിച്ചുകൊണ്ടും അതിൽ സൂക്ഷ്മത പാലിക്കുക കൂടി വേണമെന്നാണ് അവസാനം ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമസ്കാരത്തിന് ഇസ്ലാമിലുള്ള പ്രാധാന്യത്തെയാണ് കുറിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഖുർആൻ പലപ്പോഴും ഇങ്ങനെ നമസ്കാരത്തെപ്പറ്റി വിവിധ വാചകങ്ങളിൽ ഊന്നിപ്പറഞ്ഞും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും കാണാം. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അലസന്മാരായ മുസ്ലിം പാമരന്മാരും അതിനു വേണ്ടത്ര വില കൽപ്പിക്കാറില്ലാത്ത ഇന്നത്തെ ചില പുരോഗമനാശയക്കാരും ഇതെല്ലാം വളരെ ഗൗരവപൂർവം മനസ്സിരുത്തേണ്ടതായിരിക്കുന്നു.
3: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പാരായണം കേൾക്കാനും അവസരമൊരുക്കുന്ന പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ അമാനി സൂറത്തു മആരിജ് 22 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ മലയാള ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
4: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ

0: പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചു കൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്ക് എന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

وحبط ما صنعوا فيها وباطل ما كانوا يعملون أفمن

ويصنع الفلك وكلما مر عليه ملأ من قومه سخروا منه

رحم وحال بينهما الموج فكان من المغرقين.

ഇലാഹിൻ ഗൈറുഹു ഇൻ അൻതും ഇല്ലാ മുഫ്തറൂൻ യാ ഖൗമി ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇൻ അജ്രിയ ഇല്ലാ അലാ ലദീ ഫതറനി അഫലാ തഅഖിലൂൻ ويا قوم استغفروا

خائفه قالوا لا تخف إنا أرسلنا إلى قوم لوط

صالح وما قوم لوط منكم ببعيد واستغفروا

أمر فرعون وما أمر فرعون برشيد يقود

ഹൂദ് വമാ നുഅഖ്ഖിറുഹു ഇല്ലാ ലിഅജലിൻ മഅദൂദ്.

فأما الذين شقوا ففي النار لهم فيها زفير وشهيق

قال رب السجن أحب إلي مما يدعونني إليه

يا صاحبي السجن أأرباب متفرقون خير أم الله الواحد القهار ما

പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ വിശുദ്ധ ഖുർആനിൻ്റെ ശ്രവണസുന്ദരമായ പാരായണം കേൾക്കാൻ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഭാഗം സൂറത്ത് ആലി ഇംറാൻ 133 മുതൽ സൂറത്തുൻ നിസാ 73 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്യുന്നത് അഷ്ഷൈഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: ജസാകല്ലാഹു ഖൈറ. ശ്രോതാ,
1: പീസ് റേഡിയോയിൽ ഇനി തഫ്സീറു സഅദി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് തഫ്സീറു സഅദിയുടെ മറ്റൊരു അധ്യായമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ 92-ാം അധ്യായം സൂറത്തുൽ ലൈലാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. 3 ഭാഗമായിട്ടാണ് ഇൻഷാല്ലാ സൂറത്തുൽ ലൈൽ നമ്മൾ മനസ്സിലാക്കുക. തഫ്സീറു സഅദിയുടെ ഭാഗങ്ങൾ നമ്മൾ കേൾക്കുക. തഫ്സീറു സഅദിയുടെ ഇന്നത്തെ ഭാഗം നാം കേൾക്കുന്നത് സൂറത്തുൽ ലൈലിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ്. അതിൻ്റെ പാരായണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
3: സൂറത്തുൽ ലൈൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ല. തഫ്സീറു സാദിയുടെ ക്ലാസ് നാം കേൾക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുല്ലൈലിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളുടെ പാരായണം നമ്മൾ കേട്ടു. അതിലെ ഓരോ ഭാഗങ്ങളുടെയും ഓരോ ആയത്തുകളുടെയും വാക്കുകളുടെ അർത്ഥമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. വല്ലൈലി, രാത്രി തന്നെയാണ്. ഇദാ യഗ്ഷ, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. വന്നഹാരി, പകൽ തന്നെയാണ്. ഇദാ തജല്ല, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. വമാ ഖലഖ, സൃഷ്ടിച്ചതും തന്നെയാണ്. അസ്സകറ, ആണിനെ. വൽ ഉൻസ, പെണ്ണിനെയും. ഇന്ന സഅയകും, നിശ്ചയമായും നിങ്ങളുടെ പരിശ്രമം. യത്നം, പ്രവൃത്തി. ലശത്ത, വിഭിന്നങ്ങൾ തന്നെ, വ്യത്യസ്തങ്ങളാണ്. സൂറത്തുല്ലൈൽ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളുടെ പാരായണം, അതോടൊപ്പം അവയുടെ ഓരോ വാക്കുകളുടെയും അർത്ഥവും നമ്മൾ കേട്ടു. ഇൻഷാല്ലാ ഇനി ഓരോ ആയത്തുകളുടെയും മുഴുവനായുള്ള അർത്ഥമാണ് നമ്മൾ കേൾക്കുന്നത്. ശ്രോതാക്കൾ എഴുതിയെടുക്കേണ്ട ഭാഗം ഉണ്ടെങ്കിൽ എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആയത്തുകളുടെ അർത്ഥം നമുക്ക് കേൾക്കാം.
1: രാവിനെ തന്നെയാണ് സത്യം, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. പകലിനെ തന്നെയാണ് സത്യം, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയെ തന്നെയാണ് സത്യം. തീർച്ചയായും നിങ്ങളുടെ പരിശ്രമം വിഭിന്ന രൂപത്തിലുള്ളതാകുന്നു.
0: അൽഹംദുലില്ലാ, സൂറത്തുല്ലൈലിൻ്റെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളുടെ മുഴുവനായുള്ള അർത്ഥമാണ് നമ്മൾ കേട്ടത്. ഇനി നാം ശ്രദ്ധിക്കുന്നത് ഇൻഷാല്ലാ തഫ്സീറു സഅദിയിൽ മഹാനായ നാസിറുദ്ദീൻ അസഅദി ഈ സൂറത്തുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയ ഭാഗമാണ്. അതിന് മലയാള പരിഭാഷ നൽകിയത് ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അദ്ദേഹത്തിൻ്റെ പരിഭാഷയാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
2: മനുഷ്യരുടെ വ്യത്യസ്ത അവസ്ഥകളിൽ അവരുടെ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്ന കാലത്തെക്കൊണ്ടാണ് അല്ലാഹു ഇവിടെ സത്യം ചെയ്ത് പറയുന്നത്. രാവിനെ തന്നെയാണ് സത്യം, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. രാത്രിയുടെ ഇരുട്ട് സർവസൃഷ്ടികളെയും ബാധിക്കുന്നു. അപ്പോൾ അവ അതിൻ്റെ താവളങ്ങളിലേക്കും താമസ സ്ഥലങ്ങളിലേക്കും മടങ്ങുന്നു. മനുഷ്യർ അധ്വാനത്തിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും വിശ്രമിക്കുകയും ചെയ്യുന്നു. പകലിനെ തന്നെയാണ് സത്യം, അത് സൃഷ്ടികൾക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ. അവരതിൻ്റെ വെളിച്ചം പ്രയോജനപ്പെടുത്തി അവർക്ക് ഗുണകരമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയെ തന്നെയാണ് സത്യം. ഈ ആയത്തിലെ എന്നത് സംയോജക നാമം പരിഗണിച്ച് അർത്ഥം പറയുമ്പോൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും സ്രഷ്ടാവ് പരിശുദ്ധമായ സ്വന്തത്തെക്കൊണ്ട് തന്നെയാണ് സത്യം ചെയ്യുന്നത് എന്ന് പറയാം. മറിച്ചാണെങ്കിൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും സൃഷ്ടിപ്പിലെ മഹത്വത്തെക്കൊണ്ട് സത്യം ചെയ്യുന്നതായും പറയാം. ആണും പെണ്ണുമായി സൃഷ്ടിച്ചതിലും യുക്തിയുണ്ട്. ഓരോ ജീവിവർഗത്തിൻ്റെയും നിലനിൽപ്പിനും ശേഷിപ്പിനും വേണ്ടിയാണത്. അല്ലെങ്കിൽ ആ വർഗം പാടെ ഇല്ലാതാകുമായിരുന്നു. ആണിനും പെണ്ണിനുമിടയിൽ പരസ്പരം വൈകാരികമായ ഒരു ബന്ധം കൂടി അവനുണ്ടാക്കി. അവ രണ്ടും പരസ്പര പൂരകങ്ങളാക്കി. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. അല്ലാഹു പറയുന്നു, തീർച്ചയായും നിങ്ങളുടെ പരിശ്രമം വിഭിന്ന രൂപത്തിലുള്ളതാകുന്നു. സത്യം ചെയ്തു പറയുന്ന കാര്യമാണ് ഇവിടെ പരാമർശിക്കുന്നത്. പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടവരെ, തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ അന്തരങ്ങളുണ്ട്. പ്രവർത്തിക്കുന്ന കാര്യത്തെയും അതിൻ്റെ തോതിനെയും താൽപ്പര്യത്തെയും പരിഗണിക്കുമ്പോഴും പ്രവർത്തനങ്ങളുടെ ലക്ഷ്യത്തെ പരിഗണിക്കുമ്പോഴുമാണ് ഈ ഏറ്റക്കുറച്ചിലുകൾ. എന്നെന്നും അവശേഷിക്കുന്ന ഉന്നതനായ അല്ലാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്? എങ്കിൽ പ്രവർത്തനം ശേഷിക്കും, അത് പ്രവർത്തിക്കുന്നവന് പ്രയോജനപ്പെടുകയും ചെയ്യും. അതല്ല നശ്വരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലോ, അപ്പോൾ പ്രവർത്തനങ്ങൾ പാഴായിപ്പോകും. അല്ലാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിക്കാത്ത എല്ലാ പ്രവർത്തനങ്ങളുടെയും സ്ഥിതി ഇതാണ്.
0: തഫ്സീറു സഅദി, മഹാനായ നാസിറുദ്ദീൻ സഅദി സൂറത്തുൽ ലൈൽ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾക്ക് നൽകിയ വ്യാഖ്യാനങ്ങളുടെ പരിഭാഷ, അതിൻ്റെ വിവർത്തനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇതിൻ്റെ വിവർത്തനം നിർവഹിച്ചത് ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവർകളാണ്. ഏതായാലും എഴുതിയെടുക്കേണ്ട ഭാഗങ്ങളോ കൂടുതൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടുന്ന ഭാഗങ്ങളോ നോട്ട് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ ശ്രോതാക്കൾ കൃത്യമായിട്ടും അതിനുള്ള ശ്രദ്ധയും ക്ഷമയും കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ സൂറത്തുല്ലൈലിൻ്റെ 5 മുതലുള്ള ഭാഗങ്ങൾ നമുക്കിനി മറ്റൊരു എപ്പിസോഡിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: തഫ്സീറു സഅദി അവസാനിക്കുന്നു. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
2: അതായത്
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതായത്
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ്. മാഷാല്ലാ,
2: നല്ലൊരു, നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നമുക്ക് നമ്മുടെ പാരായണങ്ങളിലെ തെറ്റുകൾ തിരുത്താൻ, അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവ കൃത്യമായി മനസ്സിലാക്കാൻ അത്തഹ്സീൻ പ്രോഗ്രാം കേട്ടുവരാം. അത്തഹ്സീൻ പ്രോഗ്രാമിൽ ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 118, 119 വചനങ്ങളിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്, സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെക്കുറിച്ചുള്ള തിരുത്തലുകളാണ്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 118, 119 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച്, അതുപോലെ തന്നെ പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പാരായണം ചെയ്യുവാനും പഠിക്കുവാനൊക്കെ ശ്രദ്ധിക്കുക ഇൻഷാല്ലാ.

0: فلا تسأل عن أصحاب الجحيم.
1: وقال الذين ഇവിടെ അല്ലദീന, അല്ലദീന ദാൽ എന്ന അക്ഷരം അല്ലസീന എന്നോ അല്ലദീന എന്നോ അല്ല പറയേണ്ടത്, അല്ലദീന. വഖാലല്ലദീന ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം വളരെ നേരിയ തോതിൽ പുറത്തായിരിക്കണം നാവിൻ്റെ അറ്റം. എന്നാൽ സാഇൻ്റെ അത്ര ആവുകയും ചെയ്യരുത്. ഈ മൂന്ന് അക്ഷരങ്ങളാണ് ഈ ഒരു മഖ്റജിൽ നിന്നും പ്രത്യേകമായിട്ട് വരുന്നത്, ശ്രദ്ധിക്കണം. വഖാലല്ലദീന ലാ യഅലമൂന, ലാ യഅലമൂന അല്ല, ലാ യഅലമൂന ലൗലാ യുകല്ലിമുനല്ലാഹു, യുകല്ലിമുന എന്നല്ല യുകല്ലിമുന, കാഫ് ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, യുകല്ലിമുനല്ലാഹു ഔ തഅ്തീന أو تأتينا آية. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്, അതാണ് മുൻഫസിൽ. أو تأتينا آية അവിടെ വഖഫ് ചെയ്യുമ്പോൾ آية ഹാഇന് സുക്കുൻ വരുന്ന രൂപത്തിൽ آية ഇങ്ങനെ. كذلك كذلك لا كذلك قال الذين الذين ذال ശ്രദ്ധിക്കണം. من قبلهم ساكنه നൂന് ശേഷം قاف اخفاء بغنه قاف സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിന്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം. എങ്ങനെ? മിൻ ഖബൽ സാക്കിന മീമിന് ശേഷം മീം, ഇത് ഖാം മുതമാസിലൈൻ, സുക്കൂനുള്ള മീമിനെ ഹർക്കത്തുള്ള മീമിലേക്ക് ഇത് ഖാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖബ്ലിഹിം മിസ്ല ഇനി മിസ്ല എന്ന് ആവരുത്, സാഇന് പകരം സീനായിട്ട് വരുന്ന ശ്രദ്ധിക്കണം. മിസ്ല അല്ല മിസ്ല മിസ്ല മിസ്ല ഖൗലിഹിം ഖൗലിഹിം തശാബഹത് ഖുലൂബുഹും തശാബഹത് താ അതിന് സുക്കൂനാണ്, ഖൽഖല ചെയ്യാതെ, അഥവാ തശാബഹത് ഖുലൂബുഹും അല്ല തശാബഹത് ഖുലൂബുഹും. ഖദ് ബയ്യന്നൽ ഖദ് ഖാഫ് ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ദാലിന് ഖൽഖല ചെയ്യണം, സുക്കൂനുണ്ട് ശരിക്കും കേൾക്കണം. ഖദ് ബയ്യന്നൽ നൂൻ ശദ് മണിക്കണം. ഖദ് ബയ്യന്നൽ ആയാതി ബയ്യന്ന എന്നാണ്. ഖദ് ബയ്യന്നൽ ആയാതി ലിഖൗമി യൂഖിനൂൻ ലിഖൗമി യു തൻവീനു ശേഷം യാ തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ മിക്സ് ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലിഖൗമി യൂഖിനൂൻ ഇങ്ങനെ അവിടെ മണിച്ചുകൊണ്ട് ഓതണം. അടുത്ത ആയത്ത് ഇന്ന നൂൻ ശദ്ദ് മണിക്കണം. അതോടൊപ്പം അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫുണ്ട്, ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ്ദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. ഇന്ന അർസൽനാ ഇങ്ങനെ. ഇനി അർസൽനാക ബിൽ ഹഖി ഹ തൊണ്ടയുടെ മധ്യഭാഗം ഹ ഹി ഹു അഹ് ബിൽ ഹഖി ഖാഫ് ഖാ ഖി ഖു അഖ് ബിൽ ഹഖി ബഷീറൻ വനദീറ ബഷീറൻ തൻവീൻ ശേഷം വ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബഷീറൻ ഇങ്ങനെ ബഷീറൻ വനദീറൻ വലാ തുസ്അലു ഇവിടെയും വനദീറൻ എന്നുള്ളിടത്തും തൻവീന് ശേഷം വ ഇദ്ഗാം ബിഗുന്ന നേരത്തെ പറഞ്ഞതേ പോലെ തന്നെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വനദീറൻ ദാല് അതിൻ്റെ ഉച്ചാരണം വനസീർ എന്ന് വനസീറം ഇങ്ങനെ ഓതിപ്പോകരുത്. സാധാരണക്കാർ മീൻസ് തജ്വീദ് നിയമങ്ങളോ അക്ഷരങ്ങളോ ഉച്ചാരണമൊന്നും അറിയാത്ത ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വനസീറൻ എന്ന് പറയരുത്. ഹംസ തൊണ്ടയുടെ താഴേ ഭാഗം കൃത്യമായിട്ട് ഉച്ചാരണത്തിൽ ശബ്ദത്തിൽ കൊണ്ടുവരണം. തുസ്സലു എന്ന് പറയരുത്, വല തുസ്സലു നസബിൽ ജഹീം ഇങ്ങനെ ഓതരുത്. വല തുസ്സലു അൻ അസ്ഹാബിൽ ജഹീം. അൻ അസ്ഹാബി സാദാണ്, കൃത്യമായിട്ട് ഉച്ചരിക്കണം. അസ്ഹാബ് എന്നല്ല, സീനല്ല, അസ്ഹാബ്. സ്വാദ് ഹ എല്ലാം കൃത്യമായിട്ട് മഖ്റജിൽ നിന്നും തന്നെ ഉച്ചരിക്കണം. അൻ അസ്ഹാബിൽ ജഹീം, ജഹീമല്ല, ഹ അല്ല, ഹ ജഹീം. തൊണ്ടയുടെ മധ്യഭാഗം ഹ ജഹീം കൃത്യമായിട്ട് ഉച്ചരിക്കണം ഇൻഷാ അള്ളാഹ്.

0: ولا تسأل عن أصحاب الجحيم. بارك الله فيكم جميعا، السلام عليكم ورحمة الله وبركاته.
1: ما شاء الله، ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും സൂചിപ്പിച്ചുകൊണ്ട് കൃത്യമായ പാരായണം എങ്ങനെയാകാം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ പഠനം സൂറ അൽ ബഖറയിലെ 118-119 വചനങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ നാം കേട്ടത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദു ഷുക്കൂർ.
2: ഹായ് കൂട്ടുകാരെ, ഇതാ വരുന്നു പീസ് റേഡിയോ കുട്ടികൾക്കായി അവതരിപ്പിക്കുന്ന കിടിലൻ പരിപാടികളുമായി. സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് കിഡ്സ് റേഡിയോ ഓഡിഷൻ പ്രോഗ്രാമുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ സർഗവിരുന്ന് സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്. ഇനി സ്റ്റാർ ക്വസ്റ്റിൽ നമുക്ക് സ്റ്റാറുകളെ കേട്ടിരിക്കാം. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പീസ് റേഡിയോയിൽ ആരംഭിക്കുന്നു സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് ആദ്യ പരമ്പര. കേൾക്കൂ, നന്മയുടെ ഈ ലോകം കേട്ടുകൊണ്ടേയിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മധുരം ഖുർആൻ. നാം കേൾക്കുന്നത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 83 മുതൽ 112 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഖാലിദ് അൽ ജലീൽ.
5: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, ഇനി ശ്രദ്ധിക്കുന്നത് മനഃപാഠം പ്രോഗ്രാം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ മനഃപാഠമാക്കാനുതകുന്ന രൂപത്തിൽ ഓരോ ദിവസവും നാം മനഃപാഠം പ്രോഗ്രാമിലൂടെ പാരായണം കേട്ടുകൊണ്ടേയിരിക്കുന്നു. കൂടെ ഓതിപ്പഠിക്കാനും കഴിയുമെങ്കിൽ അവ മനഃപാഠമാക്കാനുമുള്ള ശ്രമമുണ്ടായിരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 533 പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽഗാമിദി.

0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപാഠം വിശുദ്ധ ഖുർആനിലെ 533 പേജിൻ്റെ പാരായണമാണ് ഇപ്പോൾ മനഃപാഠം പ്രോഗ്രാമിലൂടെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദുൽ ഖാമിദി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29 അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഓരോ ദിനവും മക്കയിലെയും മദീനയിലെയും ഹറമുകളിൽ നിന്ന് ഫജർ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ പാരായണം കേൾക്കാനുള്ള അവസരമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ മക്ക ഹറമിൽ നിന്ന് ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശേഖ് ബന്ദർ ബലീല പാരായണം നിർവഹിച്ച സൂറത്തു അൻഫാലിലെ 20 മുതൽ 35 വരെ വചനങ്ങളും, തുടർന്ന് മദീന ഹറമിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശേഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി പാരായണം നിർവഹിച്ച സൂറത്തു റൂമിലെ 54 മുതൽ 60 വരെയുള്ള വചനങ്ങളുടെ പാരായണവുമാണ് നാം കേൾക്കുക. നമുക്ക് ഹറമൈൻ ലൈവ് കേട്ട് തിരിച്ചു വരാം.

0: മദീന ഹറമിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശേഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

البعث، فهذا يوم البعث ولكنكم كنتم لا تعلمون.

ولقد ضربنا للناس في هذا القرآن من كل مثل ولئن

0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ നിന്നും മഗ്രിബ് ഫജർ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇമാമുമാരുടെ നമസ്കാരങ്ങളിൽ നിർവഹിച്ച പാരായണമാണ് ഇപ്പോൾ നാം കേട്ടത്.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത്, തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ അതിൻ്റെ പ്രോഗ്രാം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. എന്നത്തെയും പോലെ ഖുർആൻ പഠിക്കാൻ അത് അധ്യാപകൻ്റെ സഹായത്തോടു കൂടെ ആകുമ്പോൾ തീർച്ചയായും അതിൻ്റേതായ ഗുണവും പ്രത്യേകതയും ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അൽ മുഅല്ലിമിൽ ഇപ്പോൾ സൂറ അൽ ബക്കറ 90 മുതൽ 93 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാ അല്ലാഹ്, ജസാക്കും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഹല്ലിം, സൂറത്തുൽ ബക്കറ 90 മുതൽ 93 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീറുൽ ഖുർആനിൽ നിന്നും സൂറത്തുൽ മഅരിജ് 8 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
4: വചനം 8, വാക്കർത്ഥം. യൗമ തകൂനു, ആയിത്തീരുന്ന ദിവസം. അസ്സമാഉ, ആകാശം. കൽ മുഹ്ലി, എണ്ണക്കീടം പോലെ, ലോഹദ്രാവകം പോലെ.
5: യൗമ തകൂനു അസ്സമാഉ കൽ മുഹ്ലി,
4: ആകാശം എണ്ണക്കീടം അഥവാ ലോഹദ്രാവകം പോലെ ആയിത്തീരുന്ന ദിവസം. അന്നാണ് ആ ശിക്ഷ സംഭവിക്കുക. വചനം 9, വാക്കർത്ഥം. വതകൂനുൽ ജിബാലു, പർവ്വതങ്ങൾ ആയിത്തീരുകയും. കൽ ഇഹ്നി, രോമത്തൂൾ. കടഞ്ഞ രോമം, കടഞ്ഞ ചായം മുക്കിയ രോമം പോലെ.
5: വതകൂനുൽ ജിബാലു കൽ ഇഹ്നി,
4: പർവ്വതങ്ങൾ കടഞ്ഞ രോമം പോലെ ആയിത്തീരുകയും ചെയ്യുന്ന ദിവസം. വചനം 10, വാക്കർത്ഥം. വലാ യസ്അലു, ചോദിക്കുകയുമില്ല. ഹമീമുൻ, ഒരു ഉറ്റബന്ധുവും ചങ്ങാതിയും. ഹമീമൻ, ഒരു ഉറ്റബന്ധുവോട്.
5: വലാ യസ്അലു ഹമീമുൻ ഹമീമ,
4: ഒരു ഉറ്റബന്ധുവും മറ്റ് ഒരു ഉറ്റ ബന്ധുവിനോട് ഒന്നും ചോദിക്കുന്നതുമല്ല. വചനം 11, വാക്കർത്ഥം: യുബസ്സറൂനഹും, അവർക്ക് അവരെ കാട്ടിക്കൊടുക്കപ്പെടും, കാണുമാറാക്കും. യവദ്ദു, കൊതിക്കും മോഹിക്കും. അൽ മുജിരിമു, കുറ്റവാളി, മഹാപാപി. ലൗ യഫ്തദീ, അവൻ മോചനം നേടിയിരുന്നെങ്കിൽ, തെണ്ടം നൽകാമായിരുന്നെങ്കിൽ എന്ന്. മിൻ അദാബി, ശിക്ഷയിൽ നിന്ന്. യൗമ ഇദിൻ, അന്നത്തെ. ബിബനീഹ്, തൻ്റെ മക്കളെ കൊണ്ട്.

0: അവർക്ക് അവരെ കാണിക്കപ്പെടും, എന്നാലും പരസ്പരം അവർ അന്വേഷിക്കുകയില്ല. കുറ്റവാളികളായുള്ളവൻ കൊതിക്കും, തൻ്റെ മക്കളെ പ്രായശ്ചിത്തമാക്കിക്കൊണ്ട് അന്നത്തെ ശിക്ഷയിൽ നിന്ന് താൻ മോചനം നേടിയിരുന്നെങ്കിൽ നന്നായേനെ എന്ന്. വചനം 12. വാക്കർത്ഥം: വസ്വാഹിബത്തിഹി, അവൻ്റെ കൂട്ടുകാരി, സഹധർമ്മിണി, ഭാര്യയെയും, വ അഖീഹി, തൻ്റെ സഹോദരനെയും,
1: വസാഹിബത്തിഹി വ അഖീഹി,
0: മാത്രമല്ല തൻ്റെ സഹധർമ്മിണിയെയും തൻ്റെ സഹോദരനെയും കൊണ്ടും. വചനം 13. വാക്കർത്ഥം: വഫസീലത്തിഹി, അവൻ്റെ ബന്ധുകുടുംബങ്ങളെയും, അല്ലത്തീ തുവീഹ്, അവന് സങ്കേതം നൽകുന്നതായ, രക്ഷ നൽകുന്നതായ, അഭയം നൽകുന്നതായ. തനിക്ക് രക്ഷാസങ്കേതം നൽകിയിരുന്ന തൻ്റെ ബന്ധു കുടുംബങ്ങളെ കൊണ്ടും. വചനം 14. വാക്കർത്ഥം: വമൻ ഫിൽ അർദി, ഭൂമിയിലുള്ളവരെയും, ജമീഅൻ, മുഴുവനും, ഥുമ്മ, പിന്നെ, എന്നിട്ട്, യുൻജീഹി, അതവനെ രക്ഷപ്പെടുത്തിയിരുന്നുവെങ്കിൽ എന്ന്.

0: അത്രയുമല്ല, ഭൂമിയിലുള്ളവരെ മുഴുവൻ കൊണ്ടും, എന്നിട്ടുപോലും അതവനെ രക്ഷപ്പെടുത്തിയിരുന്നുവെങ്കിൽ നന്നായേനെ എന്നു കൊതിക്കും. 8 മുതൽ 14 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. കുറ്റവാളികളായ ദുർജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിലെ ഭയങ്കരതയും സംഭവ വികാസങ്ങളും എന്തുമാത്രമായിരിക്കുമെന്ന് അല്ലാഹു ചൂണ്ടിക്കാട്ടുകയാണ്. ഓരോരുത്തനും അവൻ്റെ കാര്യം മാത്രമല്ലാതെ മറ്റുള്ളവരെപ്പറ്റി വല്ല വിചാരമോ അന്വേഷണമോ ഉണ്ടായിരിക്കുകയില്ല. താനല്ലാത്തവരെ മുഴുവൻ ബലി കൊടുത്തിട്ടെങ്കിലും തനിക്ക് രക്ഷ കിട്ടിയാൽ മതിയായിരുന്നുവെന്നായിരിക്കും ഓരോരുത്തനും കൊതിക്കുക. പക്ഷേ ഫലമെന്ത്? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വചനം 15. വാക്കർത്ഥം: കല്ല, അങ്ങനെയല്ല, അതു വേണ്ട. ഇന്നഹാ, നിശ്ചയമായും അത്. ലലാ, ലലയാണ്, ആളിക്കത്തുന്ന നരകമാണ്.
1: കല്ല, ഇന്നഹാ ലലാ,
0: അതു വേണ്ട, ആ കൊതി വേണ്ട. നിശ്ചയമായും അത്, ലദാ, ആളിക്കത്തുന്ന നരകം ആകുന്നു. വചനം 16. വാക്കർത്ഥം: നസ്സാഅതൻ, നീക്കി ഉരിച്ചു കളയുന്നതായിട്ട്. ലിഷവാ, തലയുടെ തൊലിയെ, ചർമ്മങ്ങളെ, തലയോട്ടിയെ.
1: നസ്സാഅതൻ ലിഷവാ,
0: തലയുടെ തൊലി ഉരിച്ചു നീക്കുന്നത്. വചനം 17. വാക്കർത്ഥം: തദുഉ, അത് വിളിക്കും. മൻ അദുബറ, പിന്നോക്കം പോയവനെ. വതവല്ല, തിരിഞ്ഞു കളയുകയും ചെയ്തു.
1: തദുഉ മൻ അദബറ വതവല്ല,
0: പിന്നോക്കം പോവുകയും തിരിഞ്ഞു കളയുകയും ചെയ്തവരെ അത് വിളിക്കും. വചനം 18. വാക്കർത്ഥം: വജമാഅ, ശേഖരിക്കുകയും ചെയ്തു, ഒരുമിച്ചു കൂട്ടുകയും ചെയ്തു. ഫഔഅ, എന്നിട്ട് സൂക്ഷിച്ചു വച്ച, പാത്രത്തിലാക്കി വച്ച.
1: വജമാഅ ഫഔഅ,
0: ശേഖരിച്ചു കൂട്ടുകയും എന്നിട്ട് ചെലവഴിക്കാതെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തവരെ. വചനം 15 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളുടെ വിശദീകരണം. സാരം: അങ്ങനെയുള്ള വ്യാമോഹങ്ങളൊന്നും വേണ്ട, അതുകൊണ്ടൊന്നും ഫലമില്ല. കുറ്റവാളികൾക്ക് ലഭിക്കുവാൻ പോകുന്നത് കത്തിജ്വലിക്കുന്ന നരകം മാത്രമാണ്. അത് അവരുടെ തലയുടെ തൊലി അഥവാ ശരീരത്തിൻ്റെ പുറംഭാഗങ്ങളൊക്കെ ഉരിച്ചുകളയും. കുറ്റവാളികളെ രക്ഷപ്പെടുവാനോ ഒഴിഞ്ഞു മാറുവാനോ അത് വിടുകയില്ല. അവരെ അത് തന്നിലേക്ക് വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും. അശവ എന്ന പദത്തിന് തലയുടെ തൊലി, തലയോട്, ചർമ്മങ്ങൾ എന്നൊക്കെ അർത്ഥങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഏതർത്ഥമെടുത്താലും ഉദ്ദേശ്യം വ്യക്തം തന്നെ. കുറ്റവാളികളെക്കുറിച്ച് അവരുടെ പ്രത്യേകതയായി ഇവിടെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ഇവയാണ്. 1. പിന്നോക്കം പോവുക അഥവാ സത്യവിശ്വാസം നിരാകരിക്കുക. 2. തിരിഞ്ഞുകളയുക അഥവാ കൽപ്പനകളെ അവഗണിച്ച് അനുസരണക്കേട് കാണിക്കുക. 3. ധനം ശേഖരിച്ചു വെക്കുകയും എന്നിട്ട് വേണ്ട വിധത്തിൽ ചിലവഴിക്കാതെയും കടമകൾ നിറവേറ്റാതെയും കെട്ടിപ്പൂട്ടിവെക്കുക. മറ്റു വിഷയങ്ങളിൽ ഒരുമാതിരി കൊള്ളാവുന്നവരാണെങ്കിൽ പോലും ധനം കെട്ടിപ്പൂട്ടിവെക്കുന്നതിൽ ഉത്സുഖരല്ലാത്ത ധനികന്മാർ കേവലം ദുർലഭമായിരിക്കും. അങ്ങനെയുള്ളവർ ഇതുപോലുള്ള താക്കീതുകളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മനുഷ്യസഹജമായ ഒരു കൊള്ളരുതായ്മയെ അല്ലാഹു എടുത്തുകാട്ടുന്നു. വചനം 19. വാക്കർത്ഥം: ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ, ഖുലിഖ, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ഹലൂഅ, അക്ഷമനായി, വേവലാതിക്കാരനായി, ദുർബലനായി.
1: ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ,
0: നിശ്ചയമായും മനുഷ്യൻ അക്ഷമനായി അഥവാ വേവലാതിക്കാരനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. വചനം 20. വാക്കർത്ഥം: ഇദാ മസ്സഹു, അവനെ ബാധിച്ചാൽ, തൊട്ടാൽ, അഷറു, ദോഷം, തിന്മ, കെടുതി, ജസൂഅ, ക്ഷമകെട്ടവനായിട്ട്, പൊറുതികെട്ടവനായി.
1: ഇദാ മസ്സഹു അഷറു ജസൂഅ,
0: അതായത് തനിക്ക് ദോഷം ബാധിച്ചാൽ ക്ഷമകെട്ടവനായിട്ട്. വചനം 21. വാക്കർത്ഥം: വഇദാ മസ്സഹു, അവനെ ബാധിച്ചാൽ, അൽ ഖൈറു, ഗുണം, നന്മ, നല്ലത്, മനൂഅ, മുടക്കക്കാരനായിട്ടും വിലക്കുന്നവനായും തടയുന്നവനായി.
1: വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ,
0: തനിക്ക് ഗുണം ബാധിച്ചാൽ മുടക്കക്കാരനായിട്ടും. വചനം 19 മുതൽ 21 വരെയുള്ളതിൻ്റെ വിശദീകരണം: ധനത്തിലാവട്ടെ, ദേഹത്തിലാവട്ടെ, വല്ല ദോഷവും ബാധിക്കുമ്പോൾ വ്യസനവും പരാതിയും ഭയവും നിരാശയും വല്ല ഗുണമോ നന്മയോ ബാധിച്ചാൽ അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തുകയോ വിനിയോഗിക്കുകയോ ചെയ്യാതെ പിശുക്ക് കാണിച്ചും മറ്റും അതിന് തടസ്സം വരുത്തുക. ഇതാണ് മനുഷ്യൻ അക്ഷമനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ അവൻ സൃഷ്ട്യാ തന്നെ ഇങ്ങനെ ഒരു പോരായ്മയുള്ളവനാണെങ്കിലും ഈ സ്വഭാവത്തെ നിയന്ത്രിക്കുവാനുള്ള പ്രതിവിധികളും അല്ലാഹു അവന് നിശ്ചയിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല. അല്ലാഹുവിനെക്കുറിച്ചുള്ള ബോധം, അവൻ്റെ അനുഗ്രഹത്തിലുള്ള വിശ്വാസം, മനക്കരുത്ത്, ഔദാര്യശീലം, ഭയഭക്തി, മരണാനന്തര രക്ഷാശിക്ഷകളെക്കുറിച്ചുള്ള സ്മരണ ആദിയായവയത്രേ അവ. ഈ ഗുണങ്ങൾ ആരിലുണ്ടോ അവരിൽ ആ ചീത്ത സ്വഭാവം പ്രകടമാവുകയില്ല. അവർ സന്താപത്തിൽ ക്ഷമയുള്ളവരും സന്തോഷത്തിൽ നന്ദിയുള്ളവരുമായിരിക്കും. അങ്ങനെ രണ്ടവസ്ഥയിലും അവർ മാന്യന്മാരും പുണ്യവാന്മാരും ആയിരിക്കുന്നതുമാകുന്നു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ അമാനി, സൂറത്തുൽ മഅരിജ് 8 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ തഫ്സീറിൽ നിന്നുമാണ് നാം കേട്ടത്.
3: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നാം ഹൃദയവസന്തം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൃത്യമായ ആധികാരികമായ തഫ്സീറുകളെ ആധാരമാക്കി പഠിക്കാനുള്ള അവസരമാണ് ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ സൂറത്തു സോഫാത്തിലെ 102 മുതൽ 105 വരെയുള്ള ആയത്തുകളെ അടിസ്ഥാനമാക്കിയുള്ള സംസാരം. ക്ലാസ്സെടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
5: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فَلَمَّا أَسْلَمَا وَتَلَّهُ لِلْجَبِينَ وَنَادَيْنَاهُ أَيَّا إِبْرَاهِيمَ.

ഉണ്ടാക്കിയത്. ആ വചനത്തിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിനോട് പറഞ്ഞ മറുപടി, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്സാബിരീൻ, പിതാവെ, അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമാലുക്കളിൽ താങ്കൾക്ക് എന്നെ കണ്ടെത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മറിയമിലെ 54-55 വചനങ്ങളിൽ പറഞ്ഞത്, അല്ലാഹുവിനോട് ചെയ്ത വാഗ്ദാനം സത്യമായി പാലിച്ച ഒരു പ്രവാചകനാകുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം എന്നാണ്. വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ, വേദഗ്രന്ഥത്തിൽ ഇസ്മായിലിനെ നീ സ്മരിക്കുക. ഇന്നഹു കാന സ്വാദിഖൽ വഅദി, തീർച്ചയായും അദ്ദേഹം വാഗ്ദാനം സത്യമായി പാലിച്ച ആളാകുന്നു. വകാന റസൂലൻ നബിയ, അദ്ദേഹം അല്ലാഹുവിൻ്റെ ദൂതനും അതേപോലെ തന്നെ റസൂലുമാകുന്നു. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി, തൻ്റെ കുടുംബത്തോട് അദ്ദേഹം നമസ്കാരത്തെക്കൊണ്ടും സകാത്തിനെ കൊണ്ടും കൽപ്പിക്കുമായിരുന്നു. വകാന ഇൻദ റബ്ബിഹി മർദിയ, അദ്ദേഹം തൻ്റെ റബ്ബിൻ്റെ അടുക്കൽ തൃപ്തി ലഭിച്ച ആളാകുന്നു. അത്ര മഹത്തരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പിതാവ് കണ്ട സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ പൂർണ്ണ മനസ്സോടുകൂടി സന്നദ്ധനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിയെ കുറിച്ച് പറഞ്ഞത്. തുടർന്ന് ഇസ്മായിൽ നബിയുമായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അറുക്കാൻ പോയ കാര്യമാണ് 103-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. ഫലമ്മാ അസ്ലമ, അങ്ങനെ രണ്ടുപേരും കീഴടങ്ങിയപ്പോൾ, അനുസരിച്ചപ്പോൾ, വതല്ലഹു, അവനെ അഥവാ ഇസ്മായിലിനെ അദ്ദേഹം കിടത്തി. തെല്ല എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മൃഗത്തെ അറുക്കാൻ വേണ്ടി തള്ളിയിടുന്നതിനാണ് ആ പദം പ്രയോഗിക്കാറുള്ളത്. ലിൽ ജബീൻ, നെറ്റിത്തടത്തിൽ അഥവാ ചെന്നിക്ക്. തഫ്സീറുകളിൽ കാണാം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ കമിഴ്ത്തിയാണ് ഇബ്രാഹിം നബി കിടത്തിയത്. കാരണം പുത്രവാത്സല്യം കാരണം ആ പുത്രൻ്റെ മുഖത്ത് നോക്കി, പിഞ്ചോമന മകൻ്റെ മുഖത്ത് നോക്കി എങ്ങനെയാണ് ആ അറവ് നടത്തുക. അതേപോലെ തന്നെ അറുക്കുന്നത് കാണുമ്പോൾ ആ കുഞ്ഞെങ്ങാനും അക്ഷമ കാണിച്ചാലോ എന്നെല്ലാം കരുതിയിരിക്കാം. തഫ്സീറുകളിൽ കാണാം വഅഖദ ഇബ്രാഹീമു ഇസ്മായില, ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെ പിടിച്ചു. വസഇദ ബിഹിൽ ജബൽ, എന്നിട്ട് കുന്നിൻ്റെ മുകളിലേക്ക്, മലയുടെ മുകളിലേക്ക് കയറി. ബഈദൻ അൻ ഉമ്മിഹി, ഉമ്മയിൽ നിന്ന് ഒരൽപ്പം വിദൂരയാകാൻ വേണ്ടി. ഫലമ്മ അസ്ലമ ലില്ലാഹി അസ്സവജൽ, രണ്ടുപേരും അള്ളാഹുവിന് കീഴ്പ്പെട്ടപ്പോൾ അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പന പൂർണ്ണമായി പാലിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചപ്പോൾ. വഖദ വങ്കാദ, രണ്ടാളും കീഴൊതുങ്ങിയപ്പോൾ, രണ്ടുപേരും വിനയ കാണിച്ചുകൊണ്ട് അതിന് കീഴ്പ്പെട്ടപ്പോൾ. വതല്ലഹു ലിൽ ജബീൻ, അദ്ദേഹം ഇസ്മായിലിനെ ചെരിച്ചു കിടത്തിയപ്പോൾ അഥവാ അറുക്കാൻ വേണ്ടി എല്ലാ രംഗവും ഒരുങ്ങി, ഇനി അറുക്കേണ്ട ആ പ്രവർത്തനം മാത്രമേ നിർവഹിക്കാൻ ബാക്കിയുള്ളൂ. അല്ലാമ ഉസൈമീൻ റഹ്മത്തുള്ള പറയുന്നു, ഫലമ്മ അസ്ലമ യഅനി ഇസ്തസ്ലമ ലി അംരില്ലാഹി വൻഖാദ ലി അംരിഹി അൻ റിള വറഗ്ബതി മിനൽ അബി അല്ലദി അസമ അലാ അൻ യൻഫദ അംറല്ലാഹ്, അല്ലാഹു പറഞ്ഞ കാര്യം അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി അല്ലാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഇബ്രാഹിം നബിയും പിതാവ് കൽപ്പിച്ച കൽപ്പന, പിതാവ് പറഞ്ഞ കാര്യം അനുസരണയോടുകൂടി സ്വീകരിക്കാൻ സന്നദ്ധനായ മകൻ ഇസ്മായിലും, അവ രണ്ടുപേരെക്കുറിച്ചുമാണ് അസ്ലമ, രണ്ടുപേരും കീഴൊതുങ്ങി എന്ന് പറഞ്ഞത്. വൽ ഇബ്നുല്ലദി തഖബ്ബല ഹാദൽ അംറ ബിൻ ശിറാഹി സദ്രിൻ വഹസ്സലി അബീഹി അലാ അൻ യഫ്അല മാ അമറഹുല്ലാഹു ബിഹി തആല, ആ പുത്രൻ തൻ്റെ പിതാവിൻ്റെ കൽപ്പന, പിതാവ് പറഞ്ഞ കാര്യം
അത് സ്വീകരിക്കും.

0: സ്വീകരിക്കാൻ പൂർണ്ണ മനസ്സോടുകൂടി തയ്യാറായി. മാത്രമല്ല, അള്ളാഹു കൽപ്പിച്ച കാര്യം പ്രവർത്തിക്കാൻ വേണ്ടി ഉപ്പയോട് ആവശ്യപ്പെട്ടു. വഹാദാ ഗായതുമാ യകൂനു മിനൽ ഇസ്തിസ്ലാം. കീഴ്പ്പെടുക എന്നത് ആലങ്കാരികമായി പറഞ്ഞതല്ല, ഇതാണ് യഥാർത്ഥത്തിൽ കീഴ്പ്പെടലിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥ. വഹാദാ ഇസ്തിസ്ലാമുൽ ഖൽബ്, ഹൃദയം കൊണ്ട് പൂർണ്ണമായി കീഴ്പ്പെടലാകുന്നു ഇത്. വതല്ലഹു ലിൽ ജബീൻ, ഹാദാ ഇസ്തിസ്ലാമുൽ ജവാരിഹ്, ശരീരം കൊണ്ടുള്ള കീഴ്പ്പെടലിനെക്കുറിച്ചാണ് അദ്ദേഹത്തെ ചെരിച്ച് കടത്തി, കമിഴ്ത്തിക്കടത്തി എന്ന് പറഞ്ഞത്. യഅനി അന്ന ഇബ്രാഹിം അലൈഹിസ്സലാം തല്ല ഇബ്നഹു ലിൽ ജബീൻ, ഇബ്രാഹിം നബി സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി കമിഴ്ത്തിക്കടത്തി. ആ സംഭവത്തെക്കുറിച്ചാണ് അള്ളാഹു ഈ വചനത്തിൽ പരാമർശിച്ചത്. ചില തഫ്സീറുകളിൽ അറുക്കാൻ വേണ്ടി കത്തി കഴുത്തിൽ വച്ച് അറുക്കാൻ ശ്രമിച്ചെങ്കിലും കത്തി കഴുത്തിലേക്ക് ആണ്ടുപോയില്ല എന്ന് കാണാൻ സാധിക്കും. പക്ഷേ പ്രമാണയോഗ്യമായ രേഖകളൊന്നും ആ പറയുന്ന കാര്യത്തിന് ഇല്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതേപോലെ തന്നെ ഈ സംഭവം നടന്നത് മിനായിലാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും സ്ഥിരപ്പെട്ട സ്വഹീഹായ ഹദീസിലോ മറ്റോ അത് മക്കയിലാണ് എന്നതല്ലാതെ മിനയിൽ വച്ചാണെന്നതിന് പ്രാമാണികമായ വിശ്വാസയോഗ്യമായ രേഖകളില്ല എന്ന് ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു തആല ആ സംഭവത്തെ പൂർണ്ണമായി പറയാതെ ഫലമ്മാ അസ്ലമാ, രണ്ടുപേരും കീഴ്പ്പെട്ടപ്പോൾ, വതല്ലഹു ലിൽ ജബീൻ, അദ്ദേഹം ഇസ്മായിലിനെ ചെരിച്ചു കടത്തി, കമിഴ്ത്തിക്കടത്തി എന്നു പറഞ്ഞു. പിന്നീട് ഉണ്ടായ കാര്യത്തെക്കുറിച്ച് വിശദമായി അള്ളാഹു പറഞ്ഞിട്ടില്ല. ഏതൊരാൾക്കും ചിന്തിക്കാവുന്നതേയുള്ളൂ. വല്ലാത്തൊരു രംഗം, ആർക്കും അങ്ങേയറ്റം മനസ്സുമുട്ടിപ്പോകുന്ന ആ രംഗം. പക്ഷേ അറുക്കാൻ പൂർണ്ണ മനസ്സോടുകൂടി തയ്യാറായ ആ അറവ് ഏറ്റുവാങ്ങാൻ, അതിന് വിധേയനാകാൻ സ്വയം സന്നദ്ധനായ ആ ഉപ്പയുടെയും മകൻ്റെയും മുമ്പിൽ അള്ളാഹുവിൻ്റെ വിളി, വനാദൈനാഹു അയ്യാ ഇബ്രാഹീം, ഖദ് സദ്ദഖ്ത റുഇയ, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. 104, 105 വചനങ്ങളിൽ അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞത്, വനാദൈനാഹു, നാം അദ്ദേഹത്തെ വിളിച്ചു, അയ്യാ ഇബ്രാഹീം, ഇബ്രാഹീമേ എന്ന്. ഖദ് സദ്ദഖ്ത, തീർച്ചയായും നീ സത്യമാക്കി, സാക്ഷാത്കരിച്ചു, അർറുഇയ, സ്വപ്നം, ഇന്നാ, നിശ്ചയമായും നാം, കദാലിക, അപ്രകാരം, നജ്സി, നാം പ്രതിഫലം നൽകുന്നു, അൽ മുഹ്സിനീൻ, സുഹൃതവാന്മാർക്ക്, നന്മ ചെയ്യുന്നവർക്ക്. ഐ ഖദ് ഹസലൽ മഖ്സൂദ മിർ റുഇയാക ബി ഇർജാഇക വലദിക ലിസ്ബഹ്, തൻ്റെ പുത്രനെ അറുക്കാൻ വേണ്ടി കിടത്തിയതിലൂടെ താങ്കൾ ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അതാണ് ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള ആ വചനത്തെ വ്യാഖ്യാനിച്ചു കൊണ്ട് പറഞ്ഞത്. അല്ലാമ തബരി റഹ്മഹുള്ള പറയുന്നു, അല്ലത്തി അറൈനാകഹ ഫീ മനാമിക ബി അംരിനാക ബി ദബ്ഹ ഇബ്നിക, സ്വപ്നത്തിലൂടെ എൻ്റെ കൽപ്പന ഉണ്ടായപ്പോൾ, നിന്റെ മകനെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ ആ കൽപ്പന നീ പ്രാവർത്തികമാക്കാൻ സന്നദ്ധനായിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാകുന്നു നാം സുഹൃതം ചെയ്യുന്നവർക്ക്, നന്മ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലം നൽകുക. യഖൂലു ഇന്നാ കമാ ജസൈനാക ബി ത്വാഅതിനാ യാ ഇബ്രാഹീം, അല്ലാഹു പറയുന്നു, തീർച്ചയായും നാം താങ്കളെപ്പോലുള്ള ആളുകൾക്ക്, താങ്കൾ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തിന് സന്നദ്ധമായപ്പോൾ പ്രതിഫലത്തിന് അർഹനായതുപോലെ, നജ്സി അല്ലദീന അഹ്സനു വഅത്വാഉ അംറനാ, നമ്മുടെ കൽപ്പന അത് അനുസരിക്കുന്ന നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നജസി നാം പ്രതിഫലം നൽകും. വഅമിലു ഫീ റിദാന നമ്മുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്കും. ഈ വചനത്തിൽ എല്ലാ നന്മ പ്രവർത്തിക്കുന്നവർക്കും വലിയ ആശ്വാസമാണ്, പ്രതീക്ഷയാണ് അള്ളാഹു നൽകുന്നത്. എഹ്സാൻ ചെയ്യുന്ന ഏതൊരാൾക്കും ഇതുപോലെയുള്ള പ്രതിഫലത്തിന് അവർ അർഹരാകും, അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുമെന്നാണ്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരം നാം സുഹൃതവാന്മാർക്ക് പ്രതിഫലം നൽകുന്നു എന്ന് പറഞ്ഞതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. വൻ നിദാ യകൂനു ബിസ്സൗത്തിൽ ആലി, അറബി ഭാഷയിൽ നിദാ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിലുള്ള വിളിക്കാണ്. ലിൽ മുനാദിയ, വിളിക്കുന്ന ആളെ ഉറക്ക വിളിക്കുന്നതിനാണ് നിദാ എന്ന് പറയുക. ബിഖിലാഫിൽ മുനാജാത്ത്, രഹസ്യമായ സംസാരത്തിന് വ്യത്യസ്തമായി. ഫതകൂനു ബിസ്സൗത്തിൽ മുൻഖഫിൽ, ولا شك ان الصوت العالي يقال كمن كان بعيدا, عربي ഭാഷയിൽ ദൂരെയുള്ള വിദൂരതയിലുള്ള ഒരാളെ വിളിക്കുന്നതിനാണ് നാദ യുനാദി എന്ന് പ്രയോഗിക്കാറുള്ളത്. എന്നാൽ അടുത്തുള്ള ആളെ വിളിക്കുന്നതിന് വസ്സൗത്തുൽ മുൻഖഫിൽ യുഖാലു ലഹു യുഖാലു ലിമൻ കാന ഖരീബ, പതിഞ്ഞ സ്വരത്തിൽ പതുക്കെ വിളിക്കുന്നത് അടുത്ത ആളെയായിരിക്കും. അള്ളാഹുവിൻ്റെ പ്രയോഗം വനാദൈനാഹു, നാം അദ്ദേഹത്തെ വിളിച്ചു എന്നാണ്. വഖദ് റആ യദ്ബഹു ഇബ്നഹു വഅസമ അലാ ദാലിക് വഖാമ ബിബഅദിൽ അമലി ലദീ യകൂനു ബൈന യദൈ അദ്ദബഹ്, അറുക്കാൻ എല്ലാ ഒരുക്കങ്ങളും അദ്ദേഹം പൂർത്തിയാക്കി, അദ്ദേഹം ഉറച്ചു. വഅസമ അലാ ദാലിക്, അറുക്കാൻ അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചു. ഒരിക്കലും താൻ അറുക്കാൻ സന്നദ്ധനായാൽ അള്ളാഹു തന്നെ പിന്തിരിപ്പിക്കും, തന്നെ തിരിച്ചു വിളിക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടില്ല. ഫജഅലല്ലാഹു സുബ്ഹാനഹു തസ്ദീഖൻ, അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് പൂർണ്ണമായി ഒരുങ്ങിയ ആ പ്രവർത്തനം ചെയ്യാൻ പൂർണ്ണ സന്നദ്ധത പ്രകടിപ്പിച്ച ഇബ്രാഹിം നബിയോട് അള്ളാഹു പറയുന്നു, ഖദ് സദ്ദഖ്ത റുഇയ, താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു. ഈ വചനത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട്. മുഫസ്സിലീങ്ങൾ പറയുന്നു, പ്രവാചകൻ തിരുമേനിയുടെ ഹദീസിൽ കാണാം, വഅലം അന്നൻ നസ്റ മഅ സബ്ർ വഅന്നൽ ഫറജ മഅൽ കർബ്, മനസ്സിലാക്കുക, തീർച്ചയായും സഹായം ക്ഷമയുടെ കൂടെയാകുന്നു. അതേപോലെ തന്നെ ഒരു തുറവി, അത് മഅൽ കർബ്, ബുദ്ധിമുട്ടിൻ്റെ കൂടെയാകുന്നു. ഒരു പ്രയാസം സഹിക്കുന്ന ആൾക്ക് അയാൾക്കൊരു എളുപ്പം പ്രതീക്ഷിക്കാം, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്ക് ഒരു സഹായം പ്രതീക്ഷിക്കാം. മാത്രമല്ല, ഒരാൾ ഒരു നന്മ ചെയ്യാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയാൽ, ഏതെങ്കിലും കാരണം കൊണ്ടത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു നന്മയായി അത് രേഖപ്പെടുത്തപ്പെടുമെന്നും, ഒരു തിന്മ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയ മനുഷ്യൻ ഏതെങ്കിലും സാഹചര്യത്തിൻ്റെ പ്രതികൂലമായ അവസ്ഥ കൊണ്ട് ആ തിന്മ ചെയ്യാതിരുന്നാൽ ചെയ്തതായി തന്നെ, ഒരു തിന്മ പ്രവർത്തിച്ചതായി തന്നെ രേഖപ്പെടുത്തുമെന്നും ഹദീസിൽ കാണാൻ സാധിക്കും. ഹദീസിൽ കാണാം, ലൈതലി മിസ്ലമാലി ഫുലാനിൻ ഫഅഅമല ഫീഹി മിസ്ലമാ അമില ഫുലാൻ വകാൻ യുൻഫിഖു മാലഹു ഫിൽ ഖൈർ. ഒരാൾ ആഗ്രഹിക്കുന്നു സമ്പത്തുള്ള ഒരു മനുഷ്യൻ്റേതുപോലെ, ആ മനുഷ്യൻ ധർമ്മം ചെയ്യുന്നു, സദഖ നൽകുന്നു, ആ മനുഷ്യൻ്റേതുപോലെ തനിക്കും സമ്പത്തുണ്ടായിരുന്നെങ്കിൽ അതേപോലെ ധർമ്മം ചെയ്യാമായിരുന്നു എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന മനുഷ്യന് ആ ധർമ്മം ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്നാണ്. ലി അന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, പ്രവാചകൻ തിരുമേനി ഒരിക്കൽ പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ ഏതെങ്കിലും ഒരാൾ മറ്റൊരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ, രണ്ടുപേർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമണത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്താൽ ആ കൊല്ലപ്പെട്ട മനുഷ്യനും അതേപോലെ തന്നെ കൊന്നവനും നരകാവകാശികളാകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത്. സ്വഹാബത്ത് ചോദിച്ചു, ഫമാ ബാലുൽ മഖ്തൂൽ, അള്ളാഹുവിൻ്റെ റസൂലെ, കൊന്നവൻ നരകത്തിൽ പോകുന്നത് ശരിയാണ്, പക്ഷേ കൊല്ലപ്പെട്ടവൻ എങ്ങനെയാണ് നരകത്തിൽ പോവുക? അവിടെ പ്രവാചകൻ പറഞ്ഞു, ലി അന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സ്വാഹിബിഹി, കൊല്ലപ്പെട്ടവൻ്റെ ആഗ്രഹം തൻ്റെ സഹോദരനെ കൊല്ലണം എന്നായിരുന്നു. അപ്പോൾ മനസ്സിൻ്റെ ഉദ്ദേശ്യം എന്നത് അത് പ്രതിഫലം രേഖപ്പെടുത്തപ്പെടാനും ശിക്ഷ രേഖപ്പെടുത്തപ്പെടാനും കാരണമായി തീരും. ഇത് ഇവിടെ തഫ്സീരിൽ പറയാൻ കാരണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്, ഖദ് സ്വദ്ദഖ്ത റുഇയ, തീർച്ചയായും താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ ഇബ്രാഹിം നബി അറുത്തിട്ടില്ല. അറുക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി, കത്തിയുമായി ഇസ്മായിൽ നബി അറുക്കാൻ സന്നദ്ധനായി. പക്ഷേ അള്ളാഹു അദ്ദേഹത്തെ മടക്കി വിളിച്ചു. ആ സംഭവത്തെക്കുറിച്ചാണ് അള്ളാഹു, താങ്കൾ ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അതെത്ര പ്രയാസകരമായി തോന്നിയാലും എത്ര എളുപ്പമുള്ളതായാലും പൂർണ്ണ മനസ്സോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് അതിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അവൻ്റെ പ്രതിഫലത്തിനും നാളെ പാരത്രികമായ വിജയത്തിനും സ്വർഗം ലഭിക്കുന്നതിനും നമ്മൾ അർഹരായിട്ട് മാറുക. തീർച്ചയായും പൂർണ്ണ മനസ്സോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ സ്വീകരിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്കും ഉയരാൻ സാധിക്കണം. ഈ ക്ഷണികമായ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കാറ്റിൽ പറത്താൻ, അതിനെ മാറ്റിവെക്കാൻ നാം തയ്യാറായാൽ ശാശ്വതമായ പാരത്രികമായ വിജയമാണ് അതുവഴി നമുക്ക് നഷ്ടപ്പെടുക എന്ന കാര്യം നാം വിസ്മരിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി കീഴൊതുങ്ങുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, യഥാർത്ഥ ഭക്തന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ സൂറത്തു സോഫാത്തിലെ 102 മുതൽ 105 വരെയുള്ള ആയത്തുകളുടെ പഠനം. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.
1: ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 21 മുതൽ 28 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് ഇന്ന് ശ്രോതാക്കളോടൊപ്പമുള്ളത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മാഷാള്ള. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ കഹ്ഫിലെ 21 മുതൽ 28 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഅതസിറൂന ഇലൈക്കും ഇസാ റജഅതും ഇലൈഹിം قل لا تعتذروا لن نؤمن لكم قد نبأنا الله من أخباركم وسيرى الله عملكم ورسوله ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون سيحلفون بالله لكم إذا انقلبتم إليهم لتعرضوا عنهم فأعرضوا عنهم.

ألا إنها قربة لهم سيدخلهم الله في رحمته إن الله غفور رحيم.

وآخرون اعترفوا بذنوبهم خلطوا عملا صالحا وآخر سيئا عسى الله

وقل اعملوا فسيرى الله عملكم ورسوله والمؤمنون وسترد

قومهم ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون.

فيكم غلظة واعلموا أن الله مع المتقين.

عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي

مسه كذلك زين للمسرفين ما كانوا يعملون ولقد أهل

ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ ഇന്നി അഖാഫു ഇൻ അസൈതു

سيئة بمثلها وترهقهم ذلة ما لهم من الله من عاصم كأنما أغشيت

ومنهم من يؤمن به ومنهم من لا يؤمن به وربك أعلم بالمفسدين.

ومنهم من ينظر إليك أفأنت تهدي العمي ولو كانوا لا يبصرون.

إلا كنا عليكم شهودا إذ تفيضون فيه وما يعزب عن ربك

فاستكبروا وكانوا قوما مجرمين فلما جاءهم الحق من عندهم

وقال فرعون ائتوني بكل ساحر عليم فلما جاء السحرة

سيبطله إن الله لا يصلح عمل المفسدين ويحق

وجاوزنا ببني إسرائيل البحر فأتبعهم فرعون

الذين حقت عليهم كلمة ربك لا يؤمنون ولو جاءتهم كل آية حتى

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആൻ ഓരോ പേജുകൾ മനഃപ്പാഠമാക്കാനുതകുന്ന രൂപത്തിലുള്ള പാരായണമാണ് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 535 പേജിന്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സയ്യിദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ 535 പേജിൻ്റെ പാരായണമാണ് ഇപ്പോൾ മനഃപാഠം പ്രോഗ്രാമിലൂടെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശേഖ് സയ്യിദ് അൽഗാമിദി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ.

0: اشهد له وسبح ليلا طويلا إن هؤلاء.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ആയത്തുകളെ സൂറത്തുകളെ മനഃപ്പാഠമാക്കാനുള്ള അവസരമാണ് ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒരു അധ്യാപകനിൽ നിന്നാകുമ്പോൾ തീർച്ചയായും അത് പഠിക്കാനും ആവേശവും അതോടൊപ്പം അത് എളുപ്പവുമുള്ളതായിത്തീരുന്നു. ഇപ്പോൾ സൂറത്തുൽ അഹ്സാബിലെ 66-ാമത്തെ ആയത്താണ് നാം മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കുന്നത്. അധ്യാപകൻ പാരായണം ചെയ്യുന്നതോടൊപ്പം നമുക്കും ഒപ്പം പാരായണം ചെയ്ത് പഠിക്കാം. ക്ലാസ് എടുക്കുന്നത് ഹാഫിസ് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 66-ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 63-ാമത്തെ വചനം മുതൽ പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യസ്അലുകന്നാസു അനിസ്സാഅ

0: يوم تقلب وجوههم في النار يقولون يا ليتنا يا ليتنا أطعنا الله وأطعنا الرسولا. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് ഹിഫ്ദുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൻ്റെ 66-ാമത്തെ വചനമാണ് ഇപ്പോൾ നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു.

0: ഒന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിന്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവന്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിന്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷര മികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക, നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന് ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന് ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി. മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി. ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തനങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന് ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭ ചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പ്രിയപ്പെട്ട പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ തെൻസിലിലേക്കാണ് പ്രവേശിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷേഖ് യൂസുഫ് ബിൻ നോഹ് അഹമ്മദ്.

0: ജസാകും അല്ലാഹു ഖൈറ. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, പാളിച്ചകൾ സംഭവിക്കാറുണ്ട്, തെറ്റുകൾ വരാറുണ്ട്. കൃത്യമായ നിയമങ്ങളോ തജ്വീദോ ഇല്ലാതെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ പാരായണം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. അതിന് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ നാം കേൾക്കുക. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 122, 123, 124 വചനങ്ങൾ, അവയിലെ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിസ് അബ്ദു ശുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 122, 123, 124 ആയത്തുകളാണ് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കുന്നത്.

യാ ബനീ ഇസ്രായീല. ഇവിടെ യാ ബനീ എന്ന മദ്ദ് മദ്ദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്, മദ്ദിൻ്റെ അക്ഷരമായ യാ ബനീ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ, അതാണ് മുൻഫസിൽ. പിന്നെയോ ഇസ്രായീല മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ, മദ്ദ് മുത്തസിൽ വാജിബാണ്. അപ്പോൾ യാ ബനീ ഇസ്രായീല ഇങ്ങനെ നീട്ടണം. പിന്നെ ഉദ്കുറു നിഅമത്ത്, ഇവിടെ ഇസ്രായീല ദ്കുറു കൂട്ടി ഓതുമ്പോൾ ഇസ്രായീല ദ്കുറു. അപ്പോൾ ഉദ്കുറു നിഅമതിയല്ലതി, നിഅമതിയല്ലതി യാഇന് ഫതഹാണ്. നിഅമതിയ നിഅമതിയല്ലതി, നിഅമതിയല്ലതി എന്നല്ല ഓതേണ്ടത്, നിഅമതിയല്ലതി അല്ലതി അൻഅംതു. മദ് മുൻഫസിൽ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അൻഅംതു, അൻഅംതു എന്ന് പറയരുത്, സൂറത്തുൽ ഫാത്തിഹയിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൻഅംതു അൻഅംതു, ഐന് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ അൻഅംതു അലൈക്കും വഅന്നീ, നൂൻ ശദ്ദ് മണിക്കണം. ഫദ്ദൽതുകും, ഫദ്ദൽതുകും അല്ല ഫദ്ദ, ബോധുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ ഒരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം വരേണ്ടത്. അത് ഇസ്തിഇലാഇൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. ഫദ്ദ ഫദ്ദൽതുകും ഫദ്ദൽതുകും അലൽ ആലമീൻ, ആയിനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗം ശ്രദ്ധിക്കണം. അടുത്ത ആയത്തിൽ വത്തഖൂ യൗമൻ, വത്തഖൂ വത്തഖൂ അല്ല വത്തഖൂ, വത്തഖൂ തഅ്ൻ്റെ ആ ഉച്ചരിക്കുന്ന രൂപം ശ്രദ്ധിക്കുക, ഖാഫിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക. വത്തഖൂ യൗമൻ ല, തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. യൗമൻ ല യൗമൻ ല തജ്സി, ജീവനെ ഖൽഖല ചെയ്യണം. തജ്സി നഫ്സുൻ അൻ നഫ്സിൻ അൻ നഫ്സിൻ, സാക്കിന നൂന് ശേഷം നൂന്, ഇത് ഖാം ബി ഗുന്ന, നൂനിൻ്റെ അടുത്ത നൂനിലേക്ക് ഇത് ഖാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻ നഫ്സിൻ അൻ നഫ്സിൻ ഷൈഅ, തൻവീന് ശേഷം ഷീന് ഇഖ്ഫാ ബി ഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. നഫ്സിൻ ഷ ഷൈഅ വല ഇത് ഖാം ബി ഗുന്ന, തൻവീന് ശേഷം വ, തൻവീനിൻ്റെ വാ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇത് ഖാം ബി ഗുന്ന ഷൈഅ വല. ولا يقبل منها عدل ولا عدل دالن سكون قلقل ചെയ്യണം, ശരിക്കും കേൾക്കണം. عدل ولا മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇദ്ഗാം ബിഗുന്ന. عدل ولا تنفعها تنفعها നൂൻ സാക്കിനയ്ക്ക് ശേഷം ഫ ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. തൻഫഉഹ ഐന ഹ മഖ്റജുകൾ ശ്രദ്ധിക്കുക, ഐന തൊണ്ടയുടെ മധ്യഭാഗം, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. തൻഫഉഹ ശഫാഅതു വല, ഇവിടെയും ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ശഫാഅതു വല വലഹും യുൻസ യുൻസ, സാക്കിനാനൂന് ശേഷം സ്വാദ് ഇഖ്ഫാം ബിഗുന്ന, പക്ഷേ സ്വാദാണ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഖുന്നയും സ്വരഭാരത്തിലായിരിക്കണം. യുൻസറൂൻ. അടുത്തായത് വഇദിബ്തല, ഈ പദപ്രയോഗം ശ്രദ്ധിക്കണം. വഇദിബ്തല ബാഇന് സുക്കൂന്, ദാലിന് കസ്ർ, വഇദി ദാലിന് കസ്ർ, പിന്നെ സുക്കൂനാണ് ബാഇന് സുക്കൂന്. വഇദിബ്തല വഇദിബ്തല, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം. വഇദിബ്തല ഇബ്രാഹീമ, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. റബ്ബുഹു ബികലിമാതിൻ ഫ, തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ഫഅതമ്മഹുൻ,
മീമിന് ശദ്ദ് മണിക്കണം, നൂന് ശദ്ദ് മണിക്കണം, അവിടെ വഖഫ് ചെയ്യുകയാണ്. അപ്പോൾ ഫഅതമ്മഹു, ഇങ്ങനെയാണ് മണിച്ചുകൊണ്ട് നിർത്തണം. എന്നാൽ ഫഅതമ്മഹു, ഇങ്ങനെ നിർത്തുകയും ചെയ്യരുത്. ഫഅതമ്മഹു قال إني جاعلك للناس للناس نون مشدد غنة نون شددند മണിക്കണം. إماما രണ്ട് ഹർക്കത്തിന്റെ ഖദർ നിർത്താം. إماما قال ومن ذريتي ساكنة نون ശേഷം ذال إخفاء بغنة അവ്യക്തമാക്കി മണിക്കണം. ومن ذريتي ഇനി ذريتي റായിന് ശദ്ദുണ്ട്, എന്നാലും ദുർറിയത്തി പറയരുത്, തർക്കീഖ് ചെയ്യണം, നേർപ്പിക്കണം. ദുർറിയത്തി, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ദുർറിയത്തല്ല, ദുർറിയത്തി. ഖാല ലാ യനാലു അഹ്ദി അഹ്ദി, ഖാല ലാ യനാലു അഹ്ദി ദാലിമീൻ, ദാലിമീൻ അല്ല, ദ അഹ്ദി ദ അഹ്ദി ദാലിമീൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: بارك الله فيكم جميعا. السلام عليكم ورحمة الله وبركاته.
1: جزاكم الله خيرا. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിച്ചത് അത്തഹ്സീൻ വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് വിശദമായ സംസാരം. ഇപ്പോൾ സൂറത്തുൽ ബക്കറയിലെ 122 മുതൽ 124 വരെ വചനങ്ങൾ കൃത്യമായ പാരായണ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു സജദ 12 മുതൽ 21 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അള്ളാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അള്ളാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേൾക്കുന്നത് അൽ മുഅല്ലിം പ്രോഗ്രാം. വിശുദ്ധ ഖുർആനിനെ ഒരു അധ്യാപകനിൽ നിന്ന് കേട്ട് മനസ്സിലാക്കാനും ഒപ്പം പാരായണം ചെയ്യാനുമുള്ള അവസരമാണ് അൽ മുഅല്ലിം പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 100 മുതൽ 102 വരെയുള്ള വചനങ്ങൾ, അതിൻ്റെ പാരായണം നമുക്ക് നിർവഹിക്കാം അധ്യാപകനോടൊപ്പം. പാരായണം നിർവഹിക്കുന്നത് الشيخ خليفة الطنيجي.
6: أعوذ بالله من الشيطان الرجيم.

0: ما شاء الله. ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറ 100, 101, 102 വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ശൈഖ് ഖലീഫ തുനൈജി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ, അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് ഇനി നാം കേൾക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തു സഫാത്തിലെ 112-ാമത്തെ ആയത്തിനെ അടിസ്ഥാനമാക്കിയുള്ള സംസാരമാണ് ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇപ്പോൾ നാം കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലല്ലാലിമീൻ وأصلي وأسلم على خير خلقه محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم وبشرناه بإسحاق نبيا من الصالحين وباركنا عليه وعلى إسحاق ومن ذريتهما

0: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 112 മുതലുള്ള വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 111-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് തന്നെയാണ് 112-ാമത്തെ വചനത്തിലും പരാമർശിക്കുന്നത്. വബഷർനാഹു, അദ്ദേഹത്തിന് നാം സന്തോഷവാർത്ത നൽകുകയും ചെയ്തു. ബി ഇസ്ഹാഖ, ഇസ്ഹാഖിനെക്കുറിച്ച്. നബിയൻ, ഒരു പ്രവാചകനായിക്കൊണ്ട്. മിനസ്വാലിഹീൻ, സദുവൃത്തരിൽപ്പെട്ട. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം പറയുന്നതിനിടയിൽ അള്ളാഹു അദ്ദേഹത്തോട് ബലി നൽകാൻ കൽപ്പിച്ചത് സ്വപ്നത്തിലൂടെ അദ്ദേഹത്തിന് കൽപ്പന നൽകിയത് ഏതു പുത്രനെയായിരുന്നു എന്ന വിഷയത്തിൽ ഖുർആൻ പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചത് കാണാൻ സാധിക്കും. ചില മുഫസ്സിറുകൾ പറയുന്നത് അത് ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ ആയിരുന്നു എന്നാണ്. ഇമാം തബരി റഹ്മഹുള്ളയെ പോലെയുള്ള മുഫസ്സിറുകൾ ആ അഭിപ്രായമാണ് പ്രാധാന്യപൂർവ്വം കൊടുക്കുന്നത്. എന്നാൽ ഒട്ടുമിക്ക മുഫസ്സിറുകളും അതേപോലെ തന്നെ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമായിരുന്നു ബലി നൽകാൻ അറുക്കാൻ അള്ളാഹു കൽപ്പിച്ച ഇബ്രാഹിം നബിയുടെ മകൻ എന്നതാണ്. ഈ വചനം അതിന് തെളിവുകൂടിയാണ്. അഥവാ ഇസ്മായിൽ നബിയുടെ ബലിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈ വചനത്തിൽ അള്ളാഹു പറയുന്നത് വബഷർനാഹു, നാം അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്തു. ബി ഇസ്ഹാഖ്, ഇസ്ഹാഖിനെക്കുറിച്ച് മുഫസ്സിറുകൾ പറയുന്നു, ഫഹൽ യുഅഖലു ബഅദ ഹാദാ അൻ യുഖാല ഇന്ന ദബീഹ കാന ഇസ്ഹാഖ്. ഈ വചനം മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അത് ചിന്തനീയമല്ല. ഇസ്ഹാഖാണ് ബലി നൽകപ്പെട്ട, അല്ലെങ്കിൽ ബലി നൽകപ്പെടാൻ വേണ്ടി പറഞ്ഞ മകൻ എന്നത്. അദ്ദബീഹ് ഹുവ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ബലി നൽകാൻ അള്ളാഹു ആവശ്യപ്പെട്ടത്, അറുക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ടത് അത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്നു. ലിഅന്നല്ലാഹ തആല ബശ്ശറ ഇബ്രാഹീമ, കാരണം അള്ളാഹു ഇബ്രാഹീമിന് സന്തോഷവാർത്ത അറിയിച്ചു. ബി ഇസ്ഹാഖ ബഅദൽ ഇൻതിഹായി മിനൽ ദബ്ഹ്, അറുക്കാൻ വേണ്ടി പറഞ്ഞ അതിനുശേഷമാണ് അള്ളാഹു ഇസ്ഹാഖിനെ കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചത്. വകാനത്ത് ഹാദിഹിൽ ബിഷാറ ബഅദുമ ജസാഹുല്ലാഹു ബിഹി ഫിദ്ദുനിയ അലാ ഇസ്തിസ്ലാമിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയോട് കൽപ്പിച്ച കൽപ്പന അദ്ദേഹം പ്രാവർത്തികമാക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതിൻ്റെ പ്രതിഫലമായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ഹാഖിനെ കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചതെന്ന് മുഫസ്സിറുകൾ എടുത്തു പറയുന്നു. വകാനത്തിൽ ബിഷാറ ലമ്മാ ജാഅത്തിൽ മലായികത്തുൽ ഇഹ്ലാക്കിഹി ഖൗമു ലൂത്ത്, ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച ആ മലക്കുകളാണ് ഇസ്ഹാഖ് എന്ന പ്രവാചകനെക്കൊണ്ട്, എന്ന പുത്രനെക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് സന്തോഷവാർത്ത അറിയിച്ചത്. സൂറത്ത് ഹൂദിലെ 69 മുതൽ 71 വരെയുള്ള വചനങ്ങളിൽ അത് കാണാൻ സാധിക്കും. വലഖദ് ജാഅത് റുസുലുനാ ഇബ്രാഹിമ ബിൽ ബുശ്റ, തീർച്ചയായും നമ്മുടെ ദൂതന്മാർ സന്തോഷവാർത്തയുമായി ഇബ്രാഹീമിൻ്റെ അടുക്കൽ വന്നു. ഖാലൂ സലാമ, അവർ പറഞ്ഞു അസ്സലാമു അലൈക്കും. ഖാല സലാം, അദ്ദേഹവും സലാം മടക്കി. ഫമാ ലബിസ അജാ ബിഇജ്ലിൻ ഹനീദ്, ഒട്ടും താമസിയാതെ അദ്ദേഹം പൊരിച്ച ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്നു. فَلَمَّا رَأَى أَيْدِيَهُمْ لَا تَصِلُ إِلَيْهِ نَكِرَهُمْ, അവരുടെ കൈകൾ ആ പാത്രത്തിലേക്ക് നീളാത്തത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്തോ പന്തികേട് തോന്നി. വഔജസമിൻഹും ഖീഫ, അദ്ദേഹത്തിന് ഭയം അനുഭവപ്പെട്ടു. ഖാലൂലാ തഖഫ്, അദ്ദേഹം പറഞ്ഞു, അവർ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, തീർച്ചയായും ഞങ്ങൾ ലൂത്തിൻ്റെ ജനതയിലേക്ക് അയക്കപ്പെട്ടവരാകുന്നു. വംറഅതുഹു ഖായിമതു ഫദഹികത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, അവർ ചിരിച്ചു.
1: ഫബശ്ശർനാഹ ബി ഇസ്ഹാഖ വമിൻ വറായി ഇസ്ഹാഖ യഅഖൂബ്,
0: അപ്പോൾ അവർ ഇസ്ഹാഖിനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. ഇസ്ഹാഖിന് ശേഷം യഅഖൂബിനെ കൊണ്ടും.
1: ഖാലത്ത് യാ വൈലത അലിദു വ അന അജൂസു വ ഹാദാ ബഅലി ശൈഖ, ഇന്ന ഹാദാ ലശൈഉൻ അജീബ്,
0: അവർ പറഞ്ഞു, കിഴവിയായ ഞാൻ പ്രസവിക്കുകയോ, എൻ്റെ ഭർത്താവട്ടെ വയോവൃദ്ധനുമായിരിക്കുന്നു.
1: ഇന്ന ഹാദാ ലശൈഉൻ അജീബ്,
0: തീർച്ചയായും ഇത് ഒരത്ഭുതകരമായ കാര്യമാകുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ഇസ്ഹാഖ് എന്ന മകൻ ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നത് ലോത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മലക്കുകളായിരുന്നു എന്നാണ് സൂറത്തുൽ ഹൂദിലെ ഈ വചനങ്ങളിലൂടെ അള്ളാഹു അറിയിക്കുന്നത്. മുഫസ്സിരീങ്ങൾ പറയുന്നു,
1: വബശ്ശർനാഹു ബി ഇസ്ഹാഖ, ബശ്ശർന ഇബ്രാഹീമ ബി ഇസ്ഹാഖ യഅനി അഅലംനാഹു ബിഹി അലാ വജ്ഹിൻ യസുറു ബിഹി.
0: ആ പദപ്രയോഗത്തിലടങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന് നാം സന്തോഷ വാർത്ത അറിയിച്ചു.
1: ബഅദൽ ബിഷാറത്തിൽ ഊല ബി ഇസ്മായിൽ,
0: ആദ്യത്തെ സന്തോഷ വാർത്തയ്ക്ക് ശേഷം, അഥവാ ഇസ്മായിലിനെ കൊണ്ടുള്ള സന്തോഷ വാർത്തയ്ക്ക് ശേഷം.
1: വലിഹാദ കാന ഇസ്മായിലു അക്ബറു മിൻ ഇസ്ഹാഖ് അലൈഹിമസ്സലാം,
0: അതുകൊണ്ട് തന്നെ ഇസ്ഹാഖിനേക്കാൾ മൂത്ത ആളാകുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം. അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞു, മിനസ്വാലിഹീൻ ഐ

സന്തോഷ വാർത്ത അറിയിച്ചു. നബിയ്യം മിന സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനായിക്കൊണ്ട്. ജസാഅൻ ലഹു അലാ സബ്രിഹി വറിദാഹു ബി അംരി റബ്ബിഹി വത്വാഅതിഹി ലഹ്, അദ്ദേഹത്തിൻ്റെ ക്ഷമക്കുള്ള പ്രതിഫലമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന് അനുസരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച സന്തോഷ വാർത്തയായിരുന്നു ഇത്. തുടർന്ന് 113-ാമത്തെ വചനത്തിൽ പറയുന്നു, വബാറക്നാ അലൈഹി വഅലാ ഇസ്ഹാഖ് وَمِن ذُرِّيَّتِهِمَا مُحْسِنٌ وَظَالِمٌ لِنَفْسِهِ مُبِينٌ وَبَشَّرْنَاهُ نَام بَرَكَتْ نَلْغِي وَبَارَكْنَا عَلَيْهِ نَام بَرَكَتْ نَلْغِي عَلَيْهِ أَدَّهَتِنَّ وَعَلَى إِسْحَاقَ إِسْحَاقِنُمْ وَمِن ذُرِّيَّتِهِمَا അവർ രണ്ടുപേരുടെയും സന്താനങ്ങളിലുണ്ട് മുഹ്സിനുൻ സുഹൃദൻ സൽഗുണവാൻ വലാലിമുൻ അക്രമിയും ലിനഫ്സിഹി തന്നോട് തന്നെ സ്വന്തം ആത്മാവിനോട് അക്രമം ചെയ്തവൻ മുബീൻ സ്പഷ്ടമായ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ മേൽ ബറക്കത്ത് ചെയ്ത കാര്യമാണ് ഈ വചനത്തിൽ ആദ്യമായി പറയുന്നത്. ഈ ഇബ്രാഹിം നബിയുടെ മേൽ അള്ളാഹു ബറക്കത്ത് ചെയ്തു, അതല്ലെങ്കിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ മേൽ അള്ളാഹു ബറക്കത്ത് ചെയ്തു, ഇസ്ഹാഖിൻ്റെ മേലും അള്ളാഹു ആശീർവാദം നൽകി അല്ലെങ്കിൽ അനുഗ്രഹം ചെയ്തു. പിന്നീട് വമിൻ ദുര്രിയ്യതിഹിമ, അവർ രണ്ടുപേരുടെയും സന്താന പരമ്പരകളിലും അവരിലുണ്ട് മുഹ്സിനുൻ വലാലിമുൻ ലിനഫ്സിഹി മുബീൻ, സുഹൃദം ചെയ്തവനുമുണ്ട് സ്വന്തം ആത്മാവിനോട് അക്രമം ചെയ്തവനുമുണ്ട്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, വഅൻസൽനാ അലൈഹിമാ അൽ ബറക, അള്ളാഹു അവർ രണ്ടുപേരുടെയും മേൽ അനുഗ്രഹം ചെയ്തു. വമിൻ ദുര്രിയ്യതിഹിമാ, ആ രണ്ടുപേരുടെയും സന്താനങ്ങളിലുണ്ട് അഥവാ ഇസ്മായിലി പരമ്പരയിലും ഇസ്ഹാഖ് പരമ്പരയിലും ഉണ്ട്. മൻ ഹുവ മുത്തീഉൻ ലിറബ്ബിഹി, റബ്ബിന് വഴിപ്പെട്ട് ജീവിക്കുന്നവരുമുണ്ട്. മുഹ്സിനുൽ നഫ്സിഹി, സ്വന്തത്തോട് ഇഹ്സാൻ ചെയ്യുന്നവരുണ്ട്. വമൻ ഹുവ ളാലിമുൻ ലഹ, സ്വന്തം നഫ്സിനോട് അക്രമം ചെയ്യുന്നവരുമുണ്ട്. ളുൽമൻ ബയ്യീനൻ, വ്യക്തമായ അക്രമം ചെയ്യുന്നവർ. ബികുഫ്രിഹി വമഅസിയതിഹി, അള്ളാഹുവിൽ അവിശ്വസിക്കുക എന്ന പ്രവർത്തനം മൂലവും അള്ളാഹുവിനെ ധിക്കരിക്കുക എന്ന പ്രവർത്തനം മൂലവും അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ച ളുൽമ് ചെയ്തവർ ആ കൂട്ടത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഹൂദിലെ 48-ാമത്തെ വചനത്തിൽ പറയുന്ന കാര്യം അല്ലാമ ഇബ്നു കസീർ റഹ്മഹുള്ള എടുത്തുദ്ധരിക്കുന്നു. കഖൗലിഹി തആല, ഖീല യാ നൂഹ് ബിത് ബിസലാം, ഖീല പറയപ്പെട്ടു, യാ നൂഹു നൂഹേ ഇഹ്ബിത് ബിസലാം, സമാധാനപൂർവം ഇറങ്ങുക. മിന്ന എന്നിൽ നിന്നുള്ള, നമ്മിൽ നിന്നുള്ള സമാധാനപൂർവം. വബറകാത്തിൻ അനുഗ്രഹങ്ങൾ മൂലവും. അലൈക താങ്കളുടെ മേൽ. വഅലാ ഉമമിൻ അതേപോലെ തന്നെ സമൂഹങ്ങളുടെ മേലും. മിമ്മൻ മഅക താങ്കളുടെ കൂടെയുള്ള. വ ഉമമുൻ മറ്റു ചില സമൂഹങ്ങൾ. സനുമത്തിഉഹും നാം അവർക്ക് തുച്ഛമായ അനുഗ്രഹങ്ങൾ നൽകും, സുഖം നൽകും. സുമ്മ യമസ്സുഹും പിന്നെ അവരെ ബാധിക്കും. മിന്ന നമ്മിൽ നിന്ന് അദാബുൻ അലീം വേദനയേറിയ ശിക്ഷകൾ. ഇവിടെ ഇബ്രാഹീമി പരമ്പരയിലുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ രണ്ട് പുത്രന്മാരായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെയും ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെയും സന്താന പരമ്പരകൾ എന്ന് അവകാശപ്പെടുന്നവർ എല്ലാവരും നല്ലവരോ എല്ലാവരും ദുഷിച്ചവരോ അല്ല. ആ കൂട്ടത്തിൽ നല്ലവരുമുണ്ട് ദുഷിച്ചവരുമുണ്ട്. അതാണ് അല്ലാഹു പറഞ്ഞത്, വമിൻ

0: ദുരിയത്തിഹിമ, അവർ രണ്ടുപേരുടെയും സന്താനങ്ങളിലുണ്ട്. മുഹ്സിനുൻ, സുഹൃദവാൻ, സൽഗുണമുള്ളവൻ. വളാലിമുൻ, അതേപോലെ തന്നെ അക്രമിയുമുണ്ട്. ലിനഫ്സിഹി, സ്വന്തം ആത്മാവിനോട് അക്രമം ചെയ്തവരുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ അള്ളാഹുവിൻ്റെ പരാമർശം, ഏത് സമൂഹത്തിലും ഏത് വിഭാഗത്തിലും ഇത്തരം ആളുകളെ കാണാൻ സാധിക്കും. ഞാൻ ഇബ്രാഹിം നബിയുടെ ആളാണെന്ന് അവകാശപ്പെടുന്നവരിലും, അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽപ്പെട്ട ആളാണെന്ന് അവകാശപ്പെടുന്നവരിലും, ഏത് ആളിലേക്ക് ചേർത്തപ്പെടുന്നവരിലും, നല്ലവരുമുണ്ടാകാം ദുഷിച്ചവരുമുണ്ടാകാം, ഞങ്ങളാകുന്നു ഈ പ്രവാചകൻ്റെ പിൻതലമുറക്കാർ എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന പല ജനവിഭാഗങ്ങളെയും കാണാൻ സാധിക്കും. ഉദാഹരണമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് ജൂതന്മാർ പറഞ്ഞു, അദ്ദേഹം യഹൂദിയാകുന്നു. ക്രിസ്ത്യാനികൾ പറഞ്ഞു, അദ്ദേഹം ക്രിസ്ത്യാനിയാകുന്നു. അള്ളാഹുവിൻ്റെ മറുപടി, മാ കാന ഇബ്രാഹീമു യഹൂദിയം വലാ നസ്രാനിയ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി യഹൂദിയോ ക്രിസ്ത്യാനിയോ അല്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുമല്ല, മറിച്ച് അദ്ദേഹം ഇർജുമാനസനായ ശരിയായ മുസ്ലിമാകുന്നു. മാത്രമല്ല, തങ്ങളാകുന്നു ഇസ്ഹാഖ് പരമ്പരയിൽപ്പെട്ട ആളുകൾ, തങ്ങളാകുന്നു പ്രവാചക ശൃംഖലയുടെ പൈതൃകം അവകാശപ്പെടാൻ അർഹതപ്പെട്ടവർ എന്നൊക്കെ വാദിക്കുന്ന വേദക്കാർ, അവർ പറയുന്നു ഇബ്രാഹിം നബിയുടെ പിൻതലമുറക്കാരാകുന്നു ഞങ്ങൾ. ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമാണ് പ്രവാചകന്മാരുടെ ശൃംഖലയുടെ, ആ ശൃംഖലയുടെ പിൻഗാമികൾ, അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഞങ്ങളാകുന്നു എന്നൊക്കെ പറയുന്നവരോട്, സൂറത്തു ആലി ഇംറാനിൽ 68-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹീമ ലല്ലദീന തബഊ. തീർച്ചയായും മനുഷ്യരിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുമായി ഏറ്റവും ബന്ധമുള്ളത് ലല്ലദീന തബഊഹു, അദ്ദേഹത്തെ പിൻപറ്റിയവരാകുന്നു. വഹാദൻ നബിയു വല്ലദീന ആമനു, അതുപോലെ തന്നെ ഈ പ്രവാചകൻ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളുമാകുന്നു. യഥാർത്ഥത്തിൽ ഏതെങ്കിലും പ്രവാചകന്മാരുടെ പിൻഗാമിത്വം അവകാശപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന മാർഗം അവലംബിച്ചവരാകുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, ഞങ്ങൾ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആളുകളാകുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആളുകളാവണമെങ്കിൽ പ്രവാചകനെയും സ്വഹാബത്തിനെയും ഇത്തിബാഅ് ചെയ്തുകൊണ്ട്, അവരെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ഗണത്തിൽ ഉൾപ്പെടാൻ സാധിക്കുക. കേവലം അവകാശവാദം കൊണ്ട് ഒരാൾക്കും ആ ഗണത്തിൽ ഉൾപ്പെടാൻ സാധിക്കുകയില്ല. ഈ വചനം ധാരാളം ഗുണപാഠങ്ങൾ, ധാരാളം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാ, ആ വചനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിക്കുന്ന കാലമത്രയും അമ്പിയാക്കന്മാരുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് തൗഹീദിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുത്തബിഈങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്തിലെ 112-ാം വചനത്തിൻ്റെ വിവരണവും വിശദീകരണവും സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 78-ാമത്തെ അധ്യായം സൂറത്തു നബ 1-41 കൂടി വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നു ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.

ما القارعة وما أدراك ما القارعة وما

فهو في عيشة راضية، فهو في عيشة راضية. وأما من خفت موازينه، وأما

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ഖാരിഅയുടെ പാരായണമാണ് നാം കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അഷെയ്ഖ് ഇബ്രാഹിം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഖുർആൻ ടെലിക്യൂസ്, നമ്മുടെ കുരുന്നു മക്കളുടെ ഖുർആൻ വിജ്ഞാനിയങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഖുർആൻ ടെലിക്യൂസിൽ മോഡറേറ്ററായി ആദിൽ അബ്ദുള്ള എടത്തനാട്ടുകര.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസിലാണ് നമ്മളുള്ളത്. ഇൻഷാല്ലാ ഇന്നത്തെ ഈ എപ്പിസോഡിലെ ഒന്നാമത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. അഞ്ചില്ല നീ എന്റെ പേരെന്താ? എവിടെ ഉള്ളത്? നാട്ടിലുണ്ടോ? വന്നിട്ടില്ല. അന്റെ പേരെന്തായിരുന്നു? പേരെന്തായിരുന്നു? മറന്നുപോയി. കേൾക്കണില്ലേ? അജസിലോ? ഓക്കെ ഓക്കെ, എന്റെ പേര് മറന്നുപോയതാ. എന്താണ് കാക്കാന്റെ പാട്? ഓക്കെ, അപ്പോ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്താ വിളിക്കാത്തത്. ഞാനാണെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അല്ല, എന്താ എന്റെ ഹിഫ്ള് പഠനം എന്തായി? ആ ഞാൻ അറിഞ്ഞു. മാഷാ അസ്ലഹ് ഉസ്താദാണ് അല്ലേ? അമ്മ ജൂസും തബാറക് ജൂസും കഴിഞ്ഞു. ബക്കറ അവിടുന്ന തുടങ്ങിയത്? ആ ഓക്കെ ഓക്കെ. മാഷാ എന്തായാലും എന്താ പറയാ, കുറച്ച് നേരത്തെ തുടങ്ങേണ്ട ആയിരുന്നു, അപ്പോ നമ്മള് പെട്ടെന്ന് സ്പീഡ് ആക്കണം കേട്ടോ. നമുക്ക് ചോദിക്കല്ലേ? ചോദിച്ചു നോക്കട്ടെ. നമുക്ക് നോക്കി നോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم إنهم لصالوا الجحيم. അത് ഏത് സൂറത്തിലാണ് അജിസിലെ? ഭയങ്കര സിമ്പിളാണ്, എന്ന് ചോദിക്കണ പോലെ അല്ല കേട്ടോ. ثم إنهم لصالوا الجحيم ഏത് സൂറത്തിയാ? ഹലോ, ഇൻഷാല്ല ഈ എപ്പിസോഡിലെ അടുത്ത കോളറിലേക്ക് പോവാം. റേഡിയോ ഖുർആൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അജിസിലാണ്. അജിസ് നേരത്തെ കട്ടായി പോയില്ല. ഇജി അന്നോട് ചോദ്യം ചോദിക്കുമ്പോ കട്ടാക്കി കാണുള്ളൂ. എല്ലാ പ്രാവശ്യം ചോദിക്കും കട്ടാക്കി ഉണ്ടല്ലോ. കട്ടാക്കിട്ട് കട്ടാക്കിട്ട് അവിടെ പോയി നോക്കണ്ടാവൂലേ. അറിയാത്ത ചോദ്യം വരുമ്പോ കട്ടാക്കണതാ? ഞാൻ വിചാരിച്ച അറിയാത്ത ചോദ്യം വന്നപ്പോ വേഗം കട്ടാക്കിട്ട് നോക്കിട്ട് പിന്നെ വിളിക്കണം. ഇടക്കിടക്ക് അറിയാതെ കട്ടാവുണ്ടല്ലോ. അപ്പൊ കൈകൊണ്ട് അമർത്തി കട്ടാവാതിരിക്കും. എന്താണ് അച്ഛലെ അറിയാത്ത ചോദ്യാവും, അതാണ് അറിയാതെ കട്ടാവുന്നത്. ആയിക്കോട്ടെ, ഞാൻ ചോദ്യം ചോദിച്ചാ, ഒന്ന് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചാ. അല്ല, അത് അത് ചോദിക്കണില്ല, അത് ഞാൻ ഇനിയിപ്പോ ഈ നോക്കിയിട്ടുണ്ട്. ഞാൻ വേറെ ചോദിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അത് ഏത് സുഹൃത്തിനാണ്? അൻസി. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ. ഉറപ്പാണ്, തെറ്റാഞ്ഞു പോവും, തെറ്റാ വിട്ടാവും. ഉറപ്പാ? ഉറപ്പെന്ന് പറഞ്ഞിട്ട് തെറ്റിയാൽ പിന്നെ ഔട്ടാവും കേട്ടോ. ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ഉറപ്പാ? ഓക്കെ, മാഷാല്ലാ. രണ്ടാമത്തെ ചോദ്യം, പേടിക്കണ്ട, രണ്ട് ചോദ്യം ഉണ്ടല്ലോ, രണ്ടെണ്ണം ഉണ്ടല്ലോ, രണ്ടെണ്ണത്തിൽ കിട്ടിയാലല്ലേ കിട്ടുള്ളൂ. أعوذ بالله من الشيطان الرجيم. إنه هو يبدئ ويعيد. أين توت مبلايت؟ أوكي. إنه هو يبدئ ويعيد. إنه هو يبدئ ويعيد. അതേത് സുഹൃത്തേതാ? അമ്മജുസിലാണ്. ഏത് സുഹൃത്തേതാ? ഇത് കിട്ടൂല അജ്സിലേ. ഇന്നഹു ഹുവയുബ്ദി വയുഈദ്. അതേത് സുഹൃത്തേതാ? അത് സിമ്പിൾ ആണല്ലോ. അജ്സിൽ. അറിയില്ല എന്ന് പറയാൻ പറ്റൂല, അമ്മ ജ്യൂസ് ആണ്, സിമ്പിൾ സുഹൃത്താണ്. അത് ഞാൻ ആൻസർ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അത്ര സിമ്പിൾ ആയിരുന്നല്ലോ. അത്രക്ക് സിമ്പിൾ ആണ് സുഹൃത്തിന്റെ പേര്. ഉറപ്പാണോ? വെറുതെ ഉറപ്പെന്ന് പറഞ്ഞിട്ട് പിന്നെ ഔട്ടാ കിട്ടോ? ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ഉറപ്പാ? ഓക്കെ, സുഹൃത്ത് ബുറൂജാണ്. നമ്മളെ ക്വസ്റ്റ്യൻ അതല്ല. ഇന്നഹു ഹുവ യുബ്ദി വയുഈദിന്റെ തൊട്ട് മുമ്പുള്ള ആയത് അത് പറഞ്ഞു കഴിച്ചില്ല.

0: അജിസിൽ,
1: ഇല്ല
0: ഹലോ, കട്ടായോ?
1: ഷഹീദ്
0: ആരാ പറഞ്ഞത്? ഉറപ്പന ഉമ്മ പറഞ്ഞിരുന്നില്ലല്ലോ. അത് കിട്ടാൻ വഴിയില്ലല്ലോ, ഇത്രയും ടഫ് ആക്കിട്ട്.
1: ശരിയാണോ?
0: മൂന്നാ? അത് ശരിയാണ്. മാഷാ തബാറക് ജ്യൂസ് അറിയോ? അജിസിൽ ആയിക്കോട്ടെ, എന്നാ മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഇൻഷാല്ലാ പരമാവധി ടഫ് ആക്കട്ടെ കേട്ടോ. ഇതിന് കിട്ടിയാ എനിക്ക് സമ്മാനം കിട്ടൂലേ? സമ്മാനൊക്കെ എവിടെ വെക്കുക വീട്ടില്? അതൊക്കെ നിറഞ്ഞല്ലോ, അത് ഇവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിക്കൊണ്ടേട്ട് എപ്പോഴും വാങ്ങാൻ പറ്റൂല. അങ്ങനെ അങ്ങനെ എപ്പോഴും വാങ്ങണ്ട. ഞാൻ നോക്കാം, നമുക്ക് മൂന്നാമത്തേടു ഉത്തരം പറഞ്ഞു ചോദിക്കട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأخذه الله نكال الآخرة والأولى
1: إن في ذلك
0: إن في ذلك നോക്കിയോ സണ്ടജി? ലായിബറത്തൻ മാഷാല്ലാ. ഇപ്പൊ എനിക്ക് ഓക്കെ മതി മതി മതി. ഇപ്പൊ അജിസിലിന് തോന്നിയുണ്ടാവും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പക്ഷെ ഇതല്ല ചോദ്യം. ഈ ഫഹദഹുല്ലാഹു നക്കാലൽ ആഖിറത്തി വൽ ഊല എന്നുള്ള ആയത്തില്ലേ, അത് ഏത് സൂറത്ത്? നാസിയാത്താണ് മാഷാല്ലാ. എന്നാ അതും അല്ല ചോദ്യം. ചോദ്യം എന്താണെന്നു വെച്ചാല് എന്നുള്ള ആയത്തില്ലേ, അതിന് തൊട്ട് മുമ്പുള്ള ആയത്ത്. സൂറത്തുൽ നാസിയാത്തിലാണ് അറിയാലോ. ഓതി നോക്കാം, ഫഹദഹുല്ലാഹുവിന് തൊട്ട് മുമ്പത്തെ ആയത്.
1: ഓക്കേ.

0: ഉത്തരം അറിയോ? ഇല്ലെങ്കിൽ നമുക്ക് ഔട്ടാക്കാം.
1: അറിയില്ല.
0: നാസിയാത്ത് ഓതി നോക്ക്, നാസിയാത്ത് അറിയില്ലേ സുഹൃത്ത്? ഓതി നോക്കാം പിന്നെ. അങ്ങനെ വേണ്ട. ഫഹദഹുല്ലാഹു നകാല ആഖിറത്തി വലൂല എന്ന് പറഞ്ഞ ആയത്തിന്റെ തൊട്ട് മുമ്പത്തെ ആയത്ത് നാസിയാത്ത് ഓതിയ കിട്ടുമല്ലോ. രണ്ട് ചോദ്യം പറഞ്ഞിട്ട് മൂന്നാമത്തേൽ ഔട്ടായാല് മോശമാണ് കേട്ടോ. സ്കൂട്ട് നോക്കി ഓതി. ഔട്ട് ഔട്ടോ. ഈ ആഴ്ചത്തെ സമ്മാനം
1: പോവും.
0: അതല്ല, അത് ഞാൻ ഓതി ആയത്ത്. അതിനു മുമ്പത്തെ ആയത് ഓതിക. ആരാ പറഞ്ഞ? നമ്മച്ചി പറഞ്ഞതുണ്ടാവും അല്ലേ. അപ്പോ ഈ ആഴ്ച കഴിച്ചില്ലായതാണ് ജസ്റ്റ് മിസ്സിന്. അടുത്ത ആഴ്ച ഞാൻ
1: പിടിച്ചോളാം
0: കേട്ടോ. ഇൻഷാല്ല ഈ എപ്പിസോഡിലെ അടുത്ത കോളറിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.
1: അസ്സലാമു അലൈക്കും.
0: വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാത്തു. പി എസ് ഖുർആൻ റേഡിയോ സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹാജറോ. ഹാജറോ കൊല്ലം ജില്ലയില്. ഐത്തിൽ
1: ആദ്യമായിട്ട്
0: വിളിക്കണം. ഓക്കെ ഓക്കെ. അപ്പോ ഖുർആന്റെ ലീഗ്സ് എന്താണെന്നറിയോ? എന്താണ് അറിയില്ല. ഖുർആന്റെ ലീഗ്സ് എന്ന് പറഞ്ഞാല് നമ്മള് കുറച്ച് സൂറത്ത് നിന്ന് ചോദ്യം ചോദിക്കും. മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കുക. അതില് മൂന്നെണ്ണത്തിന് ഉത്തരം പറഞ്ഞാൽ ഇൻഷാല്ലാഹ് എന്താ പറയാ സമ്മാനം ഉണ്ടാവും വീട്ടില്. സമ്മാനം വീട്ടിലേക്ക് എത്തും കേട്ടോ. ഏതൊക്കെ സൂറത്തുകൾ അറിയാം?
1: അറിയാം.
0: അമ്മ ജുസു ഫുൾ അറിയില്ല. ഓക്കെ, എന്തായാലും ഇൻഷാല്ലാ ആദ്യമായിട്ട് വിളിക്കണല്ലോ അല്ലേ. ഓക്കെ, എന്തായാലും ഞാൻ ചോദ്യം ചോദിക്കാം ഇൻഷാല്ലാ. ഹാജറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: ഉമ്മ, വാപ്പ, അനിയൻ, ഫാമിലി മൊത്തം ഉണ്ട്.
0: ഓക്കെ, ഹാജറാണ് മൂന്ന് മോള്. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ അടുത്ത ആരുള്ളത്? അനിയൻ ഉണ്ട്. ഉമ്മച്ചിണ്ടോ? അപ്പോ എന്താ ചോദിക്കണ ചോദ്യത്തിന് ഉമ്മച്ചി പറഞ്ഞുതരില്ലല്ലോ. എന്നാ ചോദിക്കാം ഇൻഷാല്ലാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يومئذ تحدث أخبارها بأن ربك أوحى لها أين باقي سورة فلايت وضعنا അതിന്റെ ബാക്കി ഓത അറിയണ സൂറത്തല്ലേ അറിയോ? ബാക്കി ഓക്കെ, ഞാൻ വേറെ ചോദ്യം ചോദിക്കാം. وأرسل عليهم طيرا أبابيل
1: ترميهم بحجارة من سجيل فجعلهم كعصف مأكول.
0: اوكي ما شاء الله. هذه ايه سورة تانو؟ هاجرة. هذه ايه سورة
1: تانو؟
0: وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول.
1: فيل.
0: ما شاء الله. سورة الفيل.
1: ها.
0: أوكي ممكن عندما تجون جويكا. ولا يحض على طعام المسكين
1: فبيل للمصلين الذي لهم عن صلاته ساهون ويمنعون أمرهم
0: الذين هم عن صلاته
1: الذين هم راهون ويملكون الماعون
0: ويمنعون عينا ട്ടോ. ഹാജറാദി ഏത് സൂറത്താ? സൂറത്തുൽ മാഊൻ. മാഷാ അല്ലാ. അവസാനത്തെ ഒരു ചോദ്യം കൂടി നമുക്ക് ബാക്കിയുണ്ട്. എങ്ങനെ? ആ ചെറിയ ചെറിയ സൂറത്ത് തന്നെയാണ് കേട്ടോ. ما أغنى عنه ماله
1: سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد.
0: اوكي ما شاء الله.
1: سورة المسد.
0: سورة المسد. اوكي ما شاء الله. അപ്പോ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ കുറച്ചുകൂടി വലിയ വലിയ സുഹൃത്തു നിന്ന് ചോദിക്കും. അതിപ്പോ ആദ്യമായതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ സുഹൃത്തു നിന്ന് ചോദിച്ചത്. ഇൻഷാല്ലാ അപ്പോ എന്താ പറയാ, കുറച്ചുകൂടെ സുഹൃത്തുക്കൾ പഠിച്ചിട്ട് അടുത്ത ഞായറാഴ്ച വീണ്ടും വിളിക്കാം ഇൻഷാല്ലാ. അപ്പോ പീസ് റേഡിയോയില് എന്താ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഉണ്ട്, അവിടെ ഹാജറിന്റെ അഡ്രസ് ഒന്ന് കൊടുക്കണം കേട്ടോ. സമ്മാനം വേണ്ടേ? അടുത്ത പ്രാവശ്യം ഒന്ന് വിളിക്കാം. ഓക്കെ. മാഷാല്ലാ, പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിഗ്രസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ പരമാവധി ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിഗ്രസ്.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ പരിപാടിയാണ്. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറ മാഇദ 72 മുതൽ 75 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഹാഫിൽ നാസർ അൽ ഖതാമി.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ, വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യം.

0: പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്, സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെക്കുറിച്ചുള്ള തിരുത്തലുകളാണ്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 118-119 ആയത്തുകളാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. തജ്വീദ് നിയമങ്ങളനുസരിച്ച്, അതുപോലെ തന്നെ പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പാരായണം ചെയ്യുവാനും പഠിക്കുവാനൊക്കെ ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാ.

0: ولا تسأل عن أصحاب الجحيم.
1: وقال الذين ഇവിടെ അല്ലദീന അല്ലദീന ദാൽ എന്ന അക്ഷരം അല്ലസീന എന്നോ അല്ലദീന എന്നോ അല്ല പറയേണ്ടത്, അല്ലദീന. വഖാലല്ലദീന ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം വളരെ നേരിയ തോതിൽ പുറത്തായിരിക്കണം നാവിൻ്റെ അറ്റം. എന്നാൽ സാഇൻ്റെ അത്ര ആവുകയും ചെയ്യരുത്. ഈ മൂന്ന് അക്ഷരങ്ങളാണ് ഈ ഒരു മഖ്റജിൽ നിന്നും പ്രത്യേകമായിട്ട് വരുന്നത്, ശ്രദ്ധിക്കണം.
0: വഖാലല്ലദീന ലാ യഅലമൂന ലാ യഅലമൂന അല്ല ലാ യഅലമൂന ലൗലാ യുകല്ലിമുനല്ലാഹു യുകല്ലിമുന എന്നല്ല യുകല്ലിമുന കാഫ് ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. യുകല്ലിമുനല്ലാഹു ഔ തഅ്തീന أو تأتينا آية
1: മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്, അതാണ് മുൻഫസിൽ.
0: أو تأتينا آية
1: അവിടെ വഖഫ് ചെയ്യുമ്പോൾ آية ഹാഇന് സുക്കൂൻ വരുന്ന രൂപത്തിൽ آية ഇങ്ങനെ.
0: كذلك كذلك لا كذلك قال الذين
1: الذين ذال ശ്രദ്ധിക്കണം.
0: മിൻ ഖബ്ലിഹിം
1: സാകിന നൂന് ശേഷം ഖാഫ് ഇഖ്ഫാ ബിഗുന്ന
0: ഖാഫ്
1: സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം. എങ്ങനെ?
0: മിൻ ഖ മിൻ ഖ മിൻ ഖബ്ലു അല്ല മിൻ ഖബ്ലു അല്ല മിൻ ഖബ്ല مِنْ قَبْلِهِمْ مِثْلَ
1: سَاكِنَ مِيمِنْ شَيْشَمْ مِيمْ إِدْغَام مُتَمَاثِلَيْنْ سُكُونَ لَ مِيمِنَ حَرْكَتَ لَ مِيمِ لَيْكُ إِدْغَام چَيْتَ دَوَا كُوْتِ لَيْ پِچِ مَنِچُّ كُنْدُ وُچَّرِكَنَمْ
0: قَبْلِهِمْ مِثْلَ
1: إِنِي مِثْلَ مِثْلَ إِنَّ آبَرَدْ ثَائِنِ പകരം സീനായിട്ട് വരുന്നത് ശ്രദ്ധിക്കണം. മിസ്ല അല്ല മിസ്ല
0: മിസ്ല മിസ്ല ഖൗലിഹിം ഖൗലിഹിം തശാബഹത് ഖുലൂബുഹും തശാബഹത്
1: താ അതിന് സുക്കൂനാണ്, ഖൽഖല ചെയ്യാതെ. അഥവാ തശാബഹത് ഖുലൂബുഹും അല്ല
0: തശാബഹത് ഖുലൂബുഹും. ഖദ് ബയ്യന്നൽ
1: ഖദ് ഖാഫ് ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ദാലിന് കലക്കല ചെയ്യണം, സുക്കൂനുണ്ട് ശരിക്കും കേൾക്കണം.
0: ഖദ് ഖദ് ഖദ് ബയ്യന്നൽ
1: നൂൻ ശദ് മണിക്കണം.
0: ഖദ് ബയ്യന്നൽ ആയാതി ബയ്യന്ന എന്നാണ്. ഖദ് ബയ്യന്നൽ ആയാതി ലിഖൗമി യൂഖിനൂൻ ലിഖൗമി യു
1: തൻവീനു ശേഷം യാ തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ മിക്സ് ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: ലിഖൗമിയൂഖിനൂൻ
1: ഇങ്ങനെ അവിടെ മണിച്ചുകൊണ്ട് ഓതണം. അടുത്തായത്, ഇൻ

അർസൽനാക ഇന്ന നൂന് ഷദ്ദ് മണിക്കണം. അതോടൊപ്പം അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫുണ്ട്, ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ്ദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. ഇന്ന അർസൽന ഇങ്ങനെ. ഇനി അർസൽനാക ബിൽ ഹഖി, ബിൽ ഹഖി, ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഹ ഹി ഹു അഹ്, ബിൽ ഹഖി ഖാഫ് ഖാ ഖി ഖു അഖ്, ബിൽ ഹഖി ബഷീറൻ വ നദീറ, ബഷീറൻ തൻവീന് ശേഷം വ, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബഷീറൻ ഇങ്ങനെ, ബഷീറൻ വ നദീറൻ വലാ തുസ്അലു. ഇവിടെയും വ നദീറൻ എന്നുള്ളിടത്തും തൻവീന് ശേഷം വ, ഇദ്ഗാം ബിഗുന്ന, നേരത്തെ പറഞ്ഞതേ പോലെ തന്നെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വനദീറൻ, അതിൻ്റെ ഉച്ചാരണം വനസീർ എന്ന്, വനസീറൻ ഇങ്ങനെ ഓതിപ്പോകരുത്. സാധാരണക്കാർ, മീൻസ് തജ്വീദ് നിയമങ്ങളോ അക്ഷരങ്ങളോ ഉച്ചാരണമൊന്നും അറിയാത്ത ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വനസീറൻ എന്ന് പറയരുത്. വനദീറൻ വലാ തുസ്അലു, തുസ് എ ഹംസ തൊണ്ടയുടെ താഴേ ഭാഗം കൃത്യമായിട്ട് ഉച്ചാരണത്തിൽ ശബ്ദത്തിൽ കൊണ്ടുവരണം. തുസ്സലു എന്ന് പറയരുത്, വലാ തുസ്സലു നസാബിൽ ജഹീം ഇങ്ങനെ ഓതരുത്. വലാ തുസ്അലു അസ്ഹാബിൽ ജഹീം, അസ്ഹാബി സാദാണ്, കൃത്യമായിട്ട് ഉച്ചരിക്കണം. അസ്ഹാബ് എന്നല്ല, സീനല്ല, അസ്ഹാബ്, അസ്ഹാ സ്വാദ് ഹ എല്ലാം കൃത്യമായിട്ട് മഖ്റജിൽ നിന്നും തന്നെ ഉച്ചരിക്കണം. അൻ അസ്ഹാബിൽ ജഹീം, ജഹീമല്ല, ഹ അല്ല, ഹ ജഹീം, തൊണ്ടയുടെ മധ്യഭാഗം, ഹ ജഹീം കൃത്യമായിട്ട് ഉച്ചരിക്കണം ഇൻഷാ അള്ളാഹ്.

0: ولا تسأل عن أصحاب الجحيم. بارك الله فيكم جميعا، السلام عليكم ورحمة الله وبركاته.
1: ما شاء الله، ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും സൂചിപ്പിച്ചുകൊണ്ട് കൃത്യമായ പാരായണം എങ്ങനെയാകാം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ പഠനം സൂറ അൽ ബഖറയിലെ 118-119 വചനങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ നാം കേട്ടത്. ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദു ശുക്കൂർ.
2: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. മക്ക മദീന ഹറം മസ്ജിദുകളിൽ നിന്ന് ഇമാമുമാർ ഫജർ മഗ്‌രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകി പാരായണം നിർവഹിക്കുന്ന ഭാഗങ്ങളെ കൃത്യമായി കേൾക്കാനുള്ള അവസരമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഹറമൈൻ ലൈവിൽ മക്ക ഹറമിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് ബന്ദർ ബലീല പാരായണം നിർവഹിച്ച സൂറത്തു തൗബയുടെ 64 മുതൽ 74 വരെയുള്ള വചനങ്ങളും, തുടർന്ന് മദീന ഹറമിൽ നിന്ന് മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ അശ്ശേഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി പാരായണം നിർവഹിച്ച സൂറത്തു മുഹമ്മദിലെ 12 മുതൽ 19 വരെയുള്ള വചനങ്ങൾ നമുക്ക് കേൾക്കാം.

أنفسهم. الله أكبر. الحمد لله رب العالمين.

0: لبكم ومثواكم. الله أكبر.
1: ما شاء الله. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഗ്രിബ് ഫജർ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇമാമുമാരുടെ വിശുദ്ധ ഖുർആൻ പാരായണം.

ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: أعوذ بالله من الشيطان الرجيم.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഖാഫ് 16 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ മനോഹരമായ പാരായണമാണ് ഇതുവരെ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഉമർ അൽ അൻസി.
1: أعوذ بالله من الشيطان الرجيم.

0: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോ കിഡ്സ് ടൈം. ഈ എപ്പിസോഡിൽ യൂസുഫ് മുഷാഫ് സൂറത്തുന്നൂഹ് പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. യൂസുഫ് മുഷാഫിന്റെ സൂറത്തു നൂഹ് പാരായണമാണ് നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൽ അംബിയയിലെ 83 മുതലുള്ള വചനങ്ങളും സൂറത്തുൽ ഹജ്ജ് പൂർണ്ണമായും അതുപോലെ സൂറത്തുൽ മുഅ്മിനൂൻ പൂർണ്ണമായും പാരായണം ശ്രവിക്കുകയാണ് ഇന്നത്തെ തൻസീലിലൂടെ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: ജസാകും അല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൽ അംബിയയിലെ 83 മുതലുള്ള വചനങ്ങളും സൂറത്തുൽ ഹജ്ജ് പൂർണ്ണമായും അതുപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനൂൻ പൂർണ്ണമായുമുള്ള പാരായണമാണ് നമ്മൾ ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് ശൈഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. സൂറത്തുന്നോഹിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ വിശദീകരിക്കുന്നത്.
4: അധ്യായം 71 സൂറത്തു നോഹ്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 28.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. വചനം 1, വാക്കർത്ഥം. ഇന്ന അർസൽന, നിശ്ചയമായും നാം അയച്ചു. നൂഹൻ, നൂഹിനെ. ഇല കൗമിഹി, തൻ്റെ ജനതയിലേക്ക്. അൻ അൻദിർ, നീ താക്കീത് ചെയ്യുക എന്ന്. കൗമക, നിന്റെ ജനതയെ. മിൻ ഖബ്ലി, മുമ്പായി. അൻ യഅതിയഹും, അവർക്ക് വരുന്നതിന്. അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ.

0: നിശ്ചയമായും നാം നൂഹിനെ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് റസൂലായി അയച്ചു. നിന്റെ ജനതക്ക് വേദനയേറിയ വല്ല ശിക്ഷയും വരുന്നതിന് മുമ്പായി നീ അവരെ താക്കീത് ചെയ്യണം എന്ന് കൽപ്പിച്ചുകൊണ്ട്. വചനം രണ്ട്, വാക്കർത്ഥം. ഖാല യാ ഖൗം, അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, ഇന്നി, നിശ്ചയമായും ഞാൻ, ലഖും, നിങ്ങൾക്ക്, നദീറുൻ, ഒരു താക്കീതുകാരനാണ്, മുബീൻ, സ്പഷ്ടമായ.
1: قال يا قوم إني لكم نذير مبين.
0: അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് സ്പഷ്ടമായ ഒരു താക്കീതുകാരനാകുന്നു. വചനം മൂന്ന്, വാക്കർത്ഥം. അനിഅബുദു, നിങ്ങൾ ആരാധിക്കണമെന്ന്. അല്ലാഹ, അല്ലാഹുവിനെ. വത്തഖൂഹു, അവനെ സൂക്ഷിക്കുകയും വേണം. വ അതീഉൻ, എന്നെ അനുസരിക്കുകയും ചെയ്യണം.
1: അനിഅബുദുല്ലാഹ വത്തഖൂഹു വ അതീഉൻ,
0: നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ, അവനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ, എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ എന്ന്. വചനം നാല്, വാക്കർത്ഥം. യഗ്ഫിർ ലക്കും, എന്നാൽ അവൻ നിങ്ങൾക്ക് പുറത്തു തരും. മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങളിൽ നിന്നും. വയുഅഖിർക്കും, നിങ്ങളെ പിന്തിച്ച് ഒഴിവാക്കി തരികയും ചെയ്യും. ഇലാ അജലിൻ, ഒരു അവധി വരെ. മുസമ്മ, നിശ്ചയിക്കപ്പെട്ട അഥവാ നിർണയിക്കപ്പെട്ട. ഇന്ന അജലല്ലാഹി, നിശ്ചയമായും അല്ലാഹുവിൻ്റെ അവധി അഥവാ അല്ലാഹു നിശ്ചയിച്ച അവധി. ഇദാ ജാഅ, അത് വന്നാൽ. ലാ യുഅഖ്ഖറു, അത് പിന്തിക്കപ്പെടുന്നതല്ല. ലൗ കുന്തും, നിങ്ങളായിരുന്നെങ്കിൽ. തഅലമൂൻ, നിങ്ങൾ അറിയും.

0: എന്നാൽ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പുറത്തു തരുന്നതാണ്. നിർണയിക്കപ്പെട്ട ഒരവധി വരെ അവൻ നിങ്ങളെ ഒഴിവാക്കി പിന്തിച്ചു തരുന്നതുമാകുന്നു. നിശ്ചയമായും അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമുള്ള അവധി വന്നാൽ അത് പിന്തിക്കപ്പെടുന്നതല്ല. നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. 1 മുതൽ 4 വരെ വചനങ്ങളുടെ വിശദീകരണം. 950 വർഷം സ്വജനതയെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും അത്രയും കാലം ആ ജനങ്ങളിൽ നിന്ന് എതിർപ്പും പരിഹാസവും ഭീഷണിയും സഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത പ്രവാചകവര്യനായ റസൂലത്രെ നൂഹ് നബി അലൈഹിസ്സലാം. അറിയപ്പെട്ടിടത്തോളം ഒരു സമുദായത്തെ തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി അയക്കപ്പെട്ട ഒന്നാമത്തെ റസൂലായിരുന്നു അദ്ദേഹം. ആ സമുദായമാകട്ടെ വിഗ്രഹാരാധനയിലും തോന്നിവാസത്തിലും മുഴുകിയവരും ധിക്കാര സ്വഭാവികളുമായിരുന്നു. ആ മഹാനുഭാവൻ അത്രയും കാലം അവരിൽ നടത്തിയ പരിശ്രമത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ചരിത്രവും അവരിലുണ്ടായ പ്രതികരണവും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലായി ഈ സൂറത്തിൽ അള്ളാഹു ചുരുക്കി വിവരിച്ചിരിക്കുന്നു. എല്ലാ റസൂലുകൾക്കും എന്ന പോലെ അദ്ദേഹത്തിനും പ്രബോധനം ചെയ്യേണ്ടിയിരുന്ന ദൗത്യ സന്ദേശം അള്ളാഹുവിനെ, അത് അവനെ മാത്രം ആരാധിക്കണം, അവൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണം, അവൻ്റെ ദൂതൻ ഉപദേശിക്കുന്നത് അനുസരിക്കണം എന്നിത്രയും കാര്യങ്ങളായിരുന്നു. ഈ പ്രബോധനം സ്വീകരിക്കുന്ന പക്ഷം അവരുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്നും അവരുടെ നിശ്ചിത ആയുഷ്കാലാവധി വരെ അവർക്ക് സമാധാന ജീവിതം നൽകുമെന്നും അദ്ദേഹം അവരെ ഉപദേശിച്ചു. അല്ലാത്ത പക്ഷം അള്ളാഹുവിങ്കിൽ നിന്നുള്ള കഠിനമായ ഏതെങ്കിലും ശിക്ഷ മുഖേന അവർക്ക് നാശം സംഭവിക്കുമെന്നും അതിൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് യാതൊരു ഒഴിവും ലഭിക്കുകയില്ലെന്നും അദ്ദേഹം അവരെ താക്കീത് ചെയ്തു. സത്യവിശ്വാസവും സൽക്കർമ്മവും ആയുഷ്കാലത്തിൽ വർധനവ് ലഭിക്കുവാൻ കാരണമായേക്കുമെന്ന് പല മഹാന്മാരും ഈ 4-ാം വചനത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. കുടുംബബന്ധം പാലിക്കൽ ആയുസ് വർദ്ധിപ്പിക്കുന്നതാണ്. സൂറത്തുർ റഹീം തസീദു ഫിൽ ഉംർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തിട്ടുമുണ്ട്.
1: ബുഖാരി മുസ്ലിം.
0: പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. ആയുസ് വർദ്ധിപ്പിക്കലും ചുരുക്കലും ഉണ്ടാകുമെന്ന് കാണിക്കുന്ന രേഖകൾക്ക് അവർ നൽകുന്ന വ്യാഖ്യാനം ഇപ്രകാരമാണ്. ആയുസ് വർദ്ധിപ്പിക്കുക എന്നതുകൊണ്ടുദ്ദേശ്യം ഉള്ള ആയുഷ്കാലം സമാധാനപരവും അഭിവൃദ്ധിയുള്ളതുമായിരിക്കുക എന്നും ആയുസ് ചുരുക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ്യം അത് ക്ലേശകരവും സമാധാനപരമല്ലാത്തതുമായിരിക്കുക എന്നുമാകുന്നു. 3-ാമതൊരു അഭിപ്രായം ഈ വിഷയത്തിലുള്ളത് ചില യുക്തിവാദക്കാരുടേതാണ്. അള്ളാഹു എല്ലാറ്റിനും ചില പൊതുവ്യവസ്ഥകൾ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതല്ലാതെ ഓരോരുത്തൻ്റെ കാലാവധിയും ആയുസ്സും പ്രത്യേകം പ്രത്യേകം മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചിട്ടില്ല. എല്ലാം ആ പൊതുവ്യവസ്ഥയനുസരിച്ച് നടമാടുന്നുവെന്ന് മാത്രമേയുള്ളൂ എന്നത്രേ അവരുടെ പക്ഷം. ഇത് ഖുർആനും ഹദീസിനും ഇസ്ലാമിക മൂല്യങ്ങൾക്കും യോജിക്കാത്തതാണ്. താനും
1: 950 കാലത്തെ
0: തുടർച്ചയായ പ്രബോധനത്തിൻ്റെ ചരിത്ര സംക്ഷേപം അങ്ങേയറ്റത്ത് ഹൃദയവേദനയോടെ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അതിലെ ഓരോ വാക്യവും ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഒന്ന് വായിച്ചു നോക്കുക.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. സൂറത്തുൻ നൂഹിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ നാം കേട്ടുകഴിഞ്ഞത്.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു സുഹ്റുഫ് 26 മുതൽ 48 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഹമദ് അദ്ദഗരീരി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
2: ഇനി അടുത്തായത് നോക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ ശ്രോതാക്കളെ, ഇനി സൂറത്ത് നൂഹ് 18-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. ثم يعيدكم ثم ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ث سلا ثയാണ്. ثم يعيدكم فيها ويخرجكم اخراجا والله جعل لكم الارض بساطا بساطا سين بن طاء لتسلكوا منها سبلا فجاجا سبلا في അവിടെ തൻവിന് ശേഷം ഫ ആണ്. അപ്പോൾ ഇഖ്ഫ ആണ് നിയമം.

0: വലിയൊരു മദ് വേണം. വലതുഹു ഇല്ലാ ഖസാറ വമക്കറു മക്റാൻ കുബ്ബാറ വമക്കറു മക്റാൻ കുബ്ബാറ തൻവിന് ശേഷം കാഫാണ്. അപ്പോൾ ഇഖ്ഫ അങ്ങനെ ഓതും വമക്കറൂ മക്റാൻ കുബ്ബാറ وقالوا لا تذرن آلهتكم ولا تذرن ودا ولا ودا ولا سواعا ولا يغوث ودك ودا و ادغام بغن سواعا و ادغان لا تذرن ودا ولا سواعا ولا لا تذرن
1: ودا ولا
0: سواعا ولا يغوث ويعوق ونسرا وقد أضلوا كثيرا فلا تزد الظالمين إلا ضلالا مما خطيئاتك أغرقوا فأدخلوا نارا فلم يجدوا لهم مما നന്നായിട്ട് മണിക്കുക. ഖതീആതിഹിം മദ് മുത്തസിൽ. എങ്ങനെ ഖതീആതിഹിം ഉഗ്രിഖു ഫഉദ്ഖിലു നാറ ഫലം യജിദു ലഹും മിൻ ദൂനില്ലാഹി فَلَمْ يَجِدُوا لَهُمْ مِنْ دُونِ اللَّهِ أَنْصَارًا അവിടെ ലഹും മിൻ രണ്ട് മീമ അടുത്ത് വന്നു. അപ്പോൾ നന്നായിട്ട് ഉന്നത്ത് വേണം. പിന്നെ മിൻ ദൂനില്ലാ മിൻ ദൂനി ഇഖ്ഫ ആണ്. അപ്പോൾ എങ്ങനെ ഒന്നും ലഹും

മിന്ദൂനില്ലാഹി അൻസാർ. അപ്പം നമുക്ക് നോതാം. സുമ്മയൊഴുതുക്കും അവിടുന്നല്ലേ. സുമ്മയുഈദുക്കും ഫീഹാ വയുഖ്രിജുക്കും ഇഖ്റാജ.

0: അത് മതി. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ മനഃപാഠമാക്കാൻ സഹായകമാകുന്ന രൂപത്തിലുള്ള പാരായണമാണ് പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം പ്രോഗ്രാമിലൂടെ സാധ്യമാകുന്നത്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 532-ാം പേജിൻ്റെ പാരായണം നാം കേൾക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.
5: أعوذ بالله من الشيطان الرجيم
6: رب المشرقين ورب

0: മാഷാ ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളിൽ കേട്ടത് മനഃപാഠം, വിശുദ്ധ ഖുർആനിലെ 532 പേജിന്റെ പാരായണം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ അധ്യായം സൂറത്ത് ഇബ്രാഹിം 77 മുതൽ 86 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അൽ ഹമദി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, എനിക്ക് കേൾക്കുന്നത് അത്തഹസീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്, സംഭവിച്ചേക്കാവുന്ന തെറ്റുകളും സ്കലിതങ്ങളെയും കുറിച്ച് ബഹുമാനനായ ഹാഫിൽ അബ്ദുൽ ഷക്കൂർ നമ്മോട് സംസാരിക്കുകയാണ്. മനോഹരമായ പാരായണവും അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും ഇവിടെ നമുക്ക് കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 114 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. ഇൻഷാഅള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 115, 116, 117 ആയത്തുകളാണ്.

ولله المشرق، ولله المشرق، مشرق അല്ല مشري رائنة ترقيق ചെയ്യണം നേർപ്പിക്കണം. مشرق അതോടൊപ്പം قاف قافിന്റെ മഖ്റജ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിന്റെ ആ ഒരു ഭാഗം. مشرق والمغرب والمغين തൊണ്ടയുടെ മുകൾ ഭാഗം. والمغرب مغرب فأينما تولوا فثم فثم എന്ന് ഒരിക്കലും ആവരുത്. ثاء മാറി സീൻ ആവരുത്. ث ث في سو اث فثم فثم മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. فثم وجه الله وجه ജീമിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. وجه الله ان الله നൂന് ശബ്ദ മണിക്കണം. ان الله واسع عليم واسع عين തൻവീന് ശേഷം عين ഇസ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. വാസിഉൻ അലീം, ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം, കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പറയണം. വാസിഉൻ, ഇന്നല്ലാഹ വാസിഉൻ അലീം. വഖാലു ഇത്തഖദല്ലാഹു വലദൻ സുബ്ഹാനഹ്. വഖാലു ഇത്തഖദ, വഖാലു ഇത്തഖദ അല്ല, വഖാലു ഇത്തഖദ, വഖാലു اتخذ الله ولدا سبحانه. ولدا تنوين الششم سين اخفاهم بغنة افكتماكي منيكنا. ولدا سبحانه ادور ادب ولدنا سبحانه حاء عندما خرج توندوده مدي باغا مان شدي چوندو چريكنا. سبحانه الله سبحانه الله سبحانه سبحانه. ബൽ ലഹു, ഇവിടെ ബൽ ലഹു അല്ല പറയുക, ബൽ ലഹു, ബൽ ലഹു. ലാമിനെ അടുത്ത ലാമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് ഉച്ചരിക്കണം, മണിക്കരുത്. ബൽ ലഹു പറയരുത്. ബൽ ലഹു മാ ഫി സമാവാതി വൽ അർദ്, മാ ഫി സമാവാതി വൽ അർദ്, വൽ അർദ്, വൽ അർദ് അല്ല വൽ അ, ഹംസ ഉച്ചരിക്കണം, ദാദിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. വൽ അർദ്, വൽ അർദ്. കുല്ലുൻ ലഹു ഖാനിതൂൻ, കുല്ലുൻ ലഹു, തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. ഓതേണ്ടത് കുല്ലുൻ ലഹു, കുല്ലുൻ ലഹു അല്ല, കുല്ലുൻ ലഹു അല്ല, കുല്ലുൻ ലഹു, കുല്ലുൻ ലഹു ഖാനിതൂൻ, ഖാനിതൂൻ. ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് അപ്പുറത്ത്. ഖാനിതൂൻ. അടുത്ത ആയത്ത് ബദീഉ സമാവാതി വൽ അർദ്, ബദീഉ, ബദീഉ, ഐൻ, ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബദീഉ സമാവാതി വൽ അർദ്, വൽ അർദ് അല്ല വൽ അർദ്. ദാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം. അത് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഇസ്തിഅലാന്റെ അക്ഷരം. വൽ അർദ്, വൽ അർദ്. വഇദാ ഖദാ അംറൻ, വഇദാ, വഇസാ അല്ല വഇദാ. ഖദാ, ദാദ് ശ്രദ്ധിക്കണം. ഖദാ, വൈദാ ഖദാ അംറൻ എന്നല്ല പറയേണ്ടത്. വഇദാ ഖദാ, ദാ ഖദാ, വഇദാ ഖദാ അംറൻ. ഇവിടെ മദ് മുൻഫസ്സിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസ്സിൽ. ഇനി അംറൻ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദം. സുക്കൂനുള്ള മീമിന് ശേഷം റാ വരുമ്പോൾ, എവിടെയും, എവിടെയും സുക്കൂനുള്ള മീമിന് ശേഷം റാ വരുമ്പോൾ മീം സ്വാഭാവികമായിട്ടും ബാ ആവും. അധികം ആളുകളും അങ്ങനെ തന്നെ, തജ്വീദ് നിയമങ്ങളോ മഖ്റജോ ഒന്നും അറിയാത്ത ആളുകൾ പ്രത്യേകിച്ചും. അപ്പോൾ അംറൻ എന്നല്ല പറയുക, അംറൻ, അംറൻ അല്ല, അംറൻ, അംറൻ. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് പറയണം. അംറൻ ഫ ഇന്നമ,
امرا ف تنوين الشم ف اخفى بغنه افيكتما كما نكنا امرا فانما نون شد ما نكنا فانما يقول له كن يقول له كن ف ساكنه نون الشم ف اخفى بغنه افيكتما كما نكنا كن ف اي غنه صدقنا كن ف كن فيكون ألا كن فيكون كن فيكون إنجنة وتشريكنا إن شاء الله ونقول هذا ولله المشرق والمغرب

0: സൂറത്തുൽ ബഖറയിലെ 115, 116, 117 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. ബാറകല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന അക്ഷരത്തെറ്റുകൾ മുതൽ സ്കലിതങ്ങൾ വരെ ഓരോന്നോരോന്നും പഠിപ്പിക്കുകയായിരുന്നു ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ. മനോഹരമായ പാരായണത്തോടൊപ്പം ആ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
2: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: نور على مر الزمان تألقا وأضاء للدنيا طريقا.
7: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ومن عمل صالحا من ذكر أو أنثى وهو مؤمن.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ വിശുദ്ധ ഖുർആനിൻ്റെ ശ്രവണ സുന്ദരമായ പാരായണം കേൾക്കാൻ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഭാഗം സൂറത്തു ആലി ഇംറാൻ 133 മുതൽ സൂറത്തു നിസ 73 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്യുന്നത് അഷ്ഷേഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: ജസാകല്ലാഹു ഖൈറ. ശ്രോതാ,
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രശസ്ത ഖുർആൻ വിവർത്തകൻ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിനെ ആധാരമാക്കിയുള്ള ശബ്ദ പ്രക്ഷേപണം. ഇന്ന് നാം കേൾക്കാൻ പോകുന്ന സൂറത്ത് സൂറ നൂഹ്, 5 മുതൽ 12 വരെ വചനങ്ങളുടെ വ്യാഖ്യാനവും വിശദീകരണവും.
2: വചനം 5, വാക്കർത്ഥം. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബെ, ഇന്നീ ദഅഉതു, നിശ്ചയമായും ഞാൻ ക്ഷണിച്ചു അഥവാ വിളിച്ചു, ഖൗമീ, എന്റെ ജനതയെ, ലൈലൻ, രാത്രി, വനഹാറൻ, പകലും.
3: ഖാല റബ്ബി ഇന്നീ ദഅഉതു ഖൗമീ ലൈലൻ വനഹാറാ.
2: അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബെ, നിശ്ചയമായും എന്റെ ജനതയെ ഞാൻ രാവും പകലും വിളിച്ചു. വചനം 6, വാക്കർത്ഥം. ഫലം യജിദുഹും, എന്നിട്ട് അവർക്ക് വർദ്ധിപ്പിച്ചില്ല, ദുആഇ, എന്റെ വിളി, ഇല്ല ഫിറാറ, ഓടിപ്പോക്കല്ലാതെ.
3: ഫലം യജിദുഹും ദുആഇ ഇല്ല ഫിറാറ,
2: എന്നിട്ട് എന്റെ വിളി അവർക്ക് ഓടിപ്പോക്കല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചില്ല. വചനം 7, വാക്കർത്ഥം. വഇന്നി, നിശ്ചയമായും ഞാൻ, കുല്ലമ ദഅഉതുഹും, ഞാനവരെ വിളിച്ചപ്പോഴെല്ലാം, ലിതഗ്ഫിറ ലഹും, നീ അവർക്ക് പൊറുക്കുവാനായി, ജഅലൂ, അവർ ആക്കി അഥവാ ആക്കുന്നു, അസ്വാബിഅഹും, അവരുടെ വിരലുകളെ, ഫീ ആദാനിഹിം, അവരുടെ കാതുകളിൽ, ചെവികളിൽ, വസ്തഗ്ശൗ, അവർ മൂടിയിടുകയും ചെയ്തു അഥവാ മൂടിപ്പുതക്കുകയും ചെയ്തു, ഥിയാബഹും, അവരുടെ വസ്ത്രങ്ങളെ, വ അസ്വറു, അവർ ഷഠിച്ചു നിൽക്കുകയും അഥവാ നിരതരാവുകയും ചെയ്തു, വസ്തക്ബറു, അവർ അഹംഭാവം നടിക്കുകയും ചെയ്തു, ഇസ്തിക്ബാറൻ, ഒരു അഹംഭാവം നടിക്കൽ.

0: നീ അവർക്ക് പുറത്തു കൊടുക്കുവാൻ വേണ്ടി ഞാൻ അവരെ വിളിക്കുമ്പോഴൊക്കെയും അവർ തങ്ങളുടെ കാതുകളിൽ വിരലുകളിട്ട് പൊത്തിക്കളയുകയും തങ്ങളുടെ വസ്ത്രങ്ങളെ മീതയിട്ട് മൂടിപ്പുതക്കുകയും ചെയ്യുകയാണ്. അവർ നിഷേധത്തിൽ ശടിച്ചു നിൽക്കുകയും ഒരു കടുത്ത അഹംഭാവം നടിക്കൽ നടിക്കുകയും ചെയ്യുന്നു. 5 മുതൽ 7 വരെ വചനങ്ങളുടെ വിശദീകരണം. തങ്ങളോട് ഉപദേശിക്കുന്നത് കേൾക്കുക പോലും ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ് അവർ കാതിൽ വിരലിട്ട് പൊത്തുന്നതും മേലെ വസ്ത്രമിട്ട് മൂടുന്നതും. വചനം 8, വാക്കർത്ഥം. തുമ്മ ഇന്നി, പിന്നെ ഞാൻ, ദഔതുഹും, അവരെ ഞാൻ വിളിച്ചു, ജിഹാറൻ, ഉറക്കെ.
1: തുമ്മ ഇന്നി ദഔതുഹും ജിഹാറ,
0: പിന്നെ അതിനു പുറമെ ഞാൻ അവരെ ഉറക്കെ വിളിച്ചു. വചനം 9, വാക്കർത്ഥം. തുമ്മ ഇന്നി അഅലൻതു, പിന്നെ ഞാൻ പരസ്യമാക്കി, ലഹും, അവരോട്, വ അസ്റർത്തു ലഹും, അവരോട് രഹസ്യമാക്കുകയും സ്വകാര്യമാക്കുകയും ചെയ്തു. ഇസ്റാറൻ, ഒരു സ്വകാര്യമാക്കൽ.
1: ثم اني اعلنت لهم واسررت لهم اسرارا,
0: പിന്നെ ഞാൻ അവരോട് എൻ്റെ വിളി പരസ്യമാക്കുകയും സ്വകാര്യമാക്കി രഹസ്യമാക്കുകയും ചെയ്തു. വചനം 10, വാക്കർത്ഥം. ഫഖുൽതു, അങ്ങനെ ഞാൻ പറഞ്ഞു, ഇസ്തഗ്ഫിറു, നിങ്ങൾ പാപമോചനം തേടുവിൻ, റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട്, ഇന്നഹു കാന, നിശ്ചയമായും അവനാകുന്നു, ഗഫ്ഫാറൻ, വളരെ പൊറുക്കുന്നവൻ.
1: فَقُلْتُ اسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا.
0: അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവിൻ, നിശ്ചയമായും അവൻ വളരെ പൊറുക്കുന്നവനാണ്. വചനം 11, വാക്കർത്ഥം. യുർസിലി, അവൻ അയക്കും, അയച്ചുവിടും, അസ്സമാഅ, ആകാശത്തെ അഥവാ മഴയെ, അലൈക്കും, നിങ്ങൾക്ക് അഥവാ നിങ്ങളിൽ, മിദ്റാറൻ, സമൃദ്ധമായി, തുടർച്ചയായി, ഒഴുകിക്കൊണ്ട്. എന്നാൽ നിങ്ങൾക്ക് അവൻ ആകാശത്തെ അഥവാ മഴയെ സമൃദ്ധമായി അയച്ചു തരും. വചനം 12, വാക്കർത്ഥം. വയുംദിദ്ക്കും, നിങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യും, ബി അംവാലിൻ, സ്വത്തുക്കൾ കൊണ്ടും, വബനീന, മക്കൾ കൊണ്ടും, വയജഅല്ലക്കും, നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരികയും ചെയ്യും, ജന്നാത്തിൻ, തോട്ടങ്ങളെ, വയജഅല്ലക്കും, നിങ്ങൾക്കുണ്ടാക്കി തരികയും ചെയ്യും, അൻഹാറൻ, അരുവികളെ.

0: സ്വത്തുക്കളും മക്കളും കൊണ്ട് നിങ്ങളെ അവൻ പോഷിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കിത്തരികയും നിങ്ങൾക്ക് അരുവികൾ ഉണ്ടാക്കിത്തരികയും ചെയ്യും. 8 മുതൽ 12 വരെ വചനങ്ങളുടെ വിശദീകരണം. രാപ്പകൽ ഭേദമന്യേ നിരന്തരം അദ്ദേഹം അവരെ
1: സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു.
0: ഉറക്കയും പതുക്കയും പരസ്യമായും രഹസ്യമായും അങ്ങനെ എല്ലാ വിധേനയും ക്ഷണിച്ചു നോക്കി. സത്യമാർഗം സ്വീകരിക്കുന്ന പക്ഷം പരലോകത്ത് വച്ച് അള്ളാഹു പാപങ്ങൾ പുറത്തു തരുമെന്ന് മാത്രമല്ല, ഇഹത്തിലും നിങ്ങൾക്ക് സുഖജീവിതവും അഭിവൃദ്ധിയും നൽകും എന്നൊക്കെ ഉപദേശിച്ചു. പക്ഷേ എന്തുതന്നെ ആയിട്ടും തങ്ങളുടെ മർക്കടമുഷ്ടി അവർ അവസാനിപ്പിച്ചില്ല. ധിക്കാരവും പരിഹാസവും അവലംബിക്കുക തന്നെ ചെയ്തു. സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കുന്നതിൻ്റെ ലക്ഷ്യം ഐഹിക നേട്ടങ്ങളല്ല, പാരത്രിക നേട്ടങ്ങളാകുന്നു. തുരീദൂന അർദദ്ദുനിയ വല്ലാഹു യുരീദുൽ ആഖിറ. നിങ്ങൾ ഐഹിക

0: നൂഹ് അലൈഹിസ്സലാം ജനങ്ങളെ പ്രത്യേകം ധരിപ്പിക്കുന്നത്. മാത്രമല്ല, താൽക്കാലിക ലഭ്യങ്ങളെ ഓർത്തെങ്കിലും അവർ നേർവഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ കാരണമാകുകയും ചെയ്തേക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും പല ആളുകളും താൽക്കാലിക പരിതസ്ഥിതികളുടെ സമ്മർദ്ദ നിമിത്തം സത്യവിശ്വാസം സ്വീകരിക്കുകയും ക്രമേണ വിശ്വാസത്തിൽ അടിയുറച്ച് ഉന്നത നിലവാരത്തിലെത്തുകയും ചെയ്തിട്ടുണ്ടല്ലോ. മനുഷ്യർക്കിടയിൽ പാപവർദ്ധനയും സത്യവിശ്വാസത്തിൻ്റെ അഭാവവും നിമിത്തം പാരത്രികമായ ശിക്ഷയ്ക്ക് പുറമെ ഐഹികമായ ശിക്ഷകളും കൂടി നേരിട്ടേക്കാമെന്നും പാപമോചനം തേടലും സത്യവിശ്വാസവും പാരത്രികമായ പ്രതിഫലത്തിന് പുറമെ ഇഹത്തിൽ ക്ഷേമൈശ്വര്യങ്ങൾ ലഭിക്കുന്നതിന് കാരണമാണെന്നും ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. മഴ കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ മഴയ്ക്ക് അപേക്ഷിച്ചുകൊണ്ടുള്ള ദുആയും നമസ്കാരവും നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽപ്പെട്ടതാണല്ലോ. അതിൽ പാപമോചനം തേടുന്നതിന് അഥവാ ഇസ്തിഗ്ഫാറിന് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ളതായി കാണാം. ഇതാണ് അതിന് കാരണം. സൂറത്ത് ആറാഫിൽ അല്ലാഹു പറയുന്നു: وَلَوْ أَنَّ أَهْلَ الْقُرَى آمَنُوا وَاتَّقَوْا لَفَتَحْنَا عَلَيْهِمْ بَرَكَاتٌ مِّنَ السَّمَاءِ وَالْأَرْضِ. ആ രാജ്യങ്ങളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നാം അവരിൽ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്ത് അഥവാ അഭിവൃദ്ധി തുറന്നുകൊടുക്കുമായിരുന്നു. സൂറത്ത് ഹൂദിൽ ഇങ്ങനെ കാണാം: وَإِنِسْتَغْفَرُوا رَبَّكُمْ ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവിൻ, പിന്നെ അവങ്കിലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ. എന്നാൽ നിർണയം ചെയ്യപ്പെട്ട ഒരു അവധി വരെ അവൻ നിങ്ങൾക്ക് നല്ല അനുഭവം അനുഭവിപ്പിച്ചു തരുന്നതാണ്. ഒരാൾ ക്ഷാമം ബാധിച്ചതിനെ സംബന്ധിച്ചും വേറൊരാൾ ദാരിദ്ര്യത്തെയും സന്താനങ്ങളുടെ കുറവിനെയും സംബന്ധിച്ചും മൂന്നാമതൊരാൾ തൻ്റെ തോട്ടങ്ങൾ ഉണങ്ങിപ്പോയതിനെ സംബന്ധിച്ചും സങ്കടം പറഞ്ഞപ്പോൾ അവരോടെല്ലാം തന്നെ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊള്ളുക എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മൂന്നു പേരോടും ഇങ്ങനെ ഉത്തരം പറഞ്ഞത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ പ്രസ്താവനയെ അടിസ്ഥാനമാക്കിയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായത്രേ. എന്നാൽ ഒരു വാസ്തവം പ്രത്യേകം മനസ്സിരുത്തേണ്ടിയിരിക്കുന്നു. ഭൗതികമായ സുഖൈശ്വര്യങ്ങൾ ഒരു ജനതയുടെയോ വ്യക്തിയുടെയോ സാക്ഷാൽ നന്മക്ക് മാനദണ്ഡമല്ല. തനി ഭൗതികവാദികളും ധാർമ്മിക രംഗത്ത് മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരുമായ ജനസമൂഹങ്ങൾ അങ്ങേയറ്റം സുഖാഡംബരങ്ങളിൽ മുഴുകിക്കഴിയുന്നതും അവരെക്കാൾ ഏത് നിലക്കും ഉത്തമന്മാരായിട്ടുള്ളവർ വളരെ ക്ലേശകരമായ ജീവിതം നയിച്ചു വരുന്നതും നാം കാണുന്നു. ഇതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങളത്രേ. അല്ലാഹു പറയുന്നു: വനബുലുവക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്ന വ ഇലൈന തുർജഊൻ. തിന്മ കൊണ്ടും നന്മ കൊണ്ടും അഥവാ ദോഷം കൊണ്ടും ഗുണം കൊണ്ടും നിങ്ങളെ നാം ഒരു പരീക്ഷണം പരീക്ഷിക്കുന്നതാണ്. നമ്മുടെ അടുക്കലേക്കത്രേ നിങ്ങൾ മടക്കപ്പെടുന്നതും. വേദക്കാരെപ്പറ്റി ഇങ്ങനെ പറയുന്നു: വ ബലൗനാഹും ബിൽ ഹസനാത്തി വ സയ്യിആത്ത്. സൂറത്ത് ആറാഫ്. നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും നാം അവരെ പരീക്ഷിച്ചു. മറ്റൊരിടത്ത് പറയുന്നു: വമൽ ഹയാതുദ്ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ വലതബുലുവന്ന ഫീ അംവാലിക്കും വ അൻഫുസിക്കും. സൂറത്ത് ആലു ഇമ്രാൻ. ഐഹിക ജീവിതം കൃത്രിമ സാമഗ്രിയല്ലാതെ മറ്റൊന്നുമല്ല. നിശ്ചയമായും നിങ്ങളുടെ സ്വത്തുക്കളിലും ദേഹങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി, സൂറ നൂഹ് 5 മുതൽ 12 വരെ വചനങ്ങളുടെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും.

0: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. മക്ക മദീന ഹറമകളിൽ നിന്ന് മഗ്രിബ് ഫജർ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ പാരായണമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മദീന ഹറമിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി പാരായണം നിർവഹിച്ച സൂറത്തു ഫുസ്സലത്തിലെ 39 മുതൽ 54 വരെയുള്ള വചനങ്ങളും, തുടർന്ന് മക്കഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശേഖ് ബദർ അതുർക്കി പാരായണം നിർവഹിച്ച സൂറത്തുൽ ഹദീദിലെ 28-29 വചനങ്ങളും സൂറത്തുൽ മസദും നമുക്ക് കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനാ സ്സിറാത്തൽ മുസ്തഖീം സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം.

القيامة اعملوا ما شئتم إنه بما تعملون بصير.

شديد وضل عنهم ما كانوا يدعون من قبل

به من أضل ممن هو في شقاق بعيد.

മക്കഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശൈഖ് ബദർ അത്തുർക്കി പാരായണം നിർവഹിച്ച സൂറത്തുൽ ഹദീദിലെ 28-29 വചനങ്ങളും സൂറത്തുൽ മസദും നമുക്ക് കേൾക്കാം.

0: സദ്.
1: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് സമാപിക്കുന്നു. മക്ക മദീന ഹറമുകളിൽ ഫജർ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാവുമാരുടെ പാരായണമാണ് ഹറമൈൻ ലൈവിൽ നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് മദീന ഹറമിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി പാരായണം നിർവഹിച്ച സൂറത്ത് ഫുസ്ലത്തിലെ 39 മുതൽ 54 വരെ വചനങ്ങളും, മക്ക ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് ബദർ തുർക്കി പാരായണം നിർവഹിച്ച സൂറത്തുൽ ഹദീദിലെ 28-29 വചനങ്ങളും സൂറത്തുൽ മസദിന്റെ പാരായണവുമാണ് നാം കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ റേഡിയോ പ്രോഗ്രാമിൻ്റെ ഈയൊരു മുന്നോട്ട് പോക്കിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. വിശുദ്ധ ഖുർആനിനെ ഒരു അധ്യാപകനിൽ നിന്ന് കേൾക്കുകയും അത് അധ്യാപകൻ്റെ കൂടെ പാരായണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് അൽ മുഅല്ലിം പ്രോഗ്രാം നാം കേൾക്കാറുള്ളത്. പാരായണം നിർവഹിക്കുന്നത് എന്നത്തെയും പോലെ ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, അൽ മുഅല്ലിം ഇവിടെ സമാപിക്കുന്നു. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 16 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: أعوذ بالله من الشيطان الرجيم.
3: فلا تحسبن الله مخلف وعده.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം.
1: ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സംരംഭമാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فبشرناه بغلام حليم فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 100-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് നടത്തിയ ദുആയായിരുന്നു ആ ഒരു വചനത്തിൽ അള്ളാഹു നമ്മളെ അറിയിച്ചത്. ആ വചനത്തിൽ അള്ളാഹു പറയുന്നു, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ ഹബ്ലി, എനിക്ക് നീ നൽകണമേ, മിനസ് സാലിഹീൻ, സദ്വൃത്തരിൽപ്പെട്ട ഒരു സന്താനത്തെ. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രായാധിക്യമായ സമയത്ത് തനിക്കൊരു സന്താനത്ത് ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്തത് ഏകനായ അള്ളാഹുവോടാകുന്നു. തനിക്ക് മുമ്പ് മരണപ്പെട്ടു പോയ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയോടോ ഹൂദ് നബിയോടോ സ്വാലിഹ് നബിയോടോ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ദുആ. അതല്ലെങ്കിൽ അവരെ മുൻനിർത്തിക്കൊണ്ടോ അവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടോ ഒന്നുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ സമൂഹത്തിൽ സന്താന സൗഭാഗ്യം ലഭിക്കാത്ത ആളുകൾ പലപ്പോഴും തങ്ങൾക്കൊരു സന്താനം ലഭിക്കാൻ വേണ്ടി പല മക്ബറകളിലേക്കും കയറിയിറങ്ങുന്ന വളരെ ഖേദകരമായ കാഴ്ച നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സന്താനം ലഭിക്കാൻ വേണ്ടി, സന്താന സൗഭാഗ്യത്തിനു വേണ്ടി ആരോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് കൂടി ഈ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. റബ്ബി, എൻ്റെ റബ്ബേ, ഹബ്ലി, എനിക്ക് നീ നൽകണമേ, മിനസ് സ്വാലിഹീൻ, സദ്വൃത്തരിൽപ്പെട്ട ഒരു സന്താനത്തെ. അതുകൊണ്ട് ഈ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് സന്താന സൗഭാഗ്യത്തിന് വേണ്ടി മാത്രമല്ല ഏത് അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയും സർവശക്തനായ നാഥനോട് മാത്രമായിരിക്കണം നാം ദുആ ചെയ്യേണ്ടത്. അള്ളാഹുവല്ലാത്ത മറ്റാരോട് നടത്തുന്ന ദുആയും, അത് ഇസ്തിഗാസയാകട്ടെ ഇസ്തിആനത്താകട്ടെ, എന്തു പേരിട്ട് വിളിച്ചാലും ആ ദുആ അള്ളാഹുവിൻ്റെ കോപത്തിനും അവൻ്റെ ശിക്ഷയ്ക്കും കാരണമാകുന്ന പ്രവർത്തനം മാത്രമേ ആകൂ. മാത്രമല്ല, ആ ദുആ കൊണ്ട് ഒരു കാര്യവും സാധിക്കുകയില്ല എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. 101-ാമത്തെ വചനം, ഫബഷർനാഹു ബിഗുലാമിൻ ഹലീം. ഫബഷർനാഹു, അപ്പോൾ നാം അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിച്ചു. ബി ഗുലാമിൻ, ഒരു ബാലനെ കുറിച്ച്, ഒരു ആൺകുട്ടിയെക്കുറിച്ച്. ഹലീം, സഹനശീലനായ, ഒതുക്കമുള്ള. ഈ സന്താനത്തെക്കുറിച്ച് പ്രാമാണികരായ മുഫസ്സിരീങ്ങളെല്ലാം പറഞ്ഞത് വഹുവ ഇസ്മായിൽ, ഈ പറയപ്പെട്ട സന്താനം ഗുലാമുൻ ഹലീം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സന്താനം, അത് മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണെന്നാണ്. റസഖഹു മിൻ ഹാജറ അല്ലതീ വഹബഹ ജബ്ബാറു മിസ്ർ ലിസാറ. മിസ്റിലെ ധിക്കാരിയായിരുന്ന രാജാവായിരുന്ന ജബ്ബാറു മിസ്ർ എന്നറിയപ്പെടുന്ന ആ രാജാവ് സാറ എന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പത്നിക്ക് നൽകിയ ഒരു സ്ത്രീയായിരുന്നു ഹാജർ. ആ ഹാജറയിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ഇസ്മായിൽ എന്ന ആദ്യത്തെ സന്താനം ലഭിക്കുന്നത്. തഫ്സീറിൽ കാണാം, ഫവഹബത് ഹ സാറ ലിസൗജിഹ ഇബ്രാഹിം. തനിക്ക് ജബ്ബാറു മിസ്ർ, മിസ്റിലെ രാജാവ് നൽകിയ ആ സ്ത്രീയെ സാറ അലൈഹസ്സലാം തൻ്റെ ഭർത്താവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് നൽകുകയാണുണ്ടായത്. അല്ലാമ ഉസൈമിൻ റഹ്മത്തുള്ള പറയുന്നു, ഫബഷർനാഹു, നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. തദുല്ലു അല തർതീബി വത്തഅഖീബി, അഥവാ ആ ദുആക്ക് ശേഷം, അള്ളാഹുവോട് അദ്ദേഹം നടത്തിയ ദുആക്ക് ശേഷം ആ ദുആ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് സന്താനത്ത് നൽകി. വറുബമാ തദുല്ലു അല സബബിയ അല്ല ഐ ബി സബബി ദുആഇഹി അല്ലാഹ്. ഒരു വേള അള്ളാഹുവിനോട് അദ്ദേഹം നടത്തിയ ദുആയായിരിക്കാം, ആ ദുആ കൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തിന് ആ സന്താനത്തെ നൽകിയതെന്ന് ഈ വചനം നമ്മളെ അറിയിക്കുന്നു. അജാബ് അല്ലാഹു ദഅവതഹു വബശ്ശറ, അദ്ദേഹത്തിൻ്റെ ദുആ അല്ലാ സ്വീകരിച്ചു, മാത്രമല്ല അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. ബിഗുലാമിൻ ഹലീം, സഹനശീലനായ ഒതുക്കമുള്ള ഒരു സന്താനത്തെ. ഹിൽമ് എന്ന് പറഞ്ഞാൽ ഹുവ അത്തഅന്നി വഅദു മുത്തസറുഉ ഫീ മുഖാബലത്തിൽ ഉമൂർ, ഏതൊരു കാര്യത്തിലും അമിതമായ ധൃതി കാണിക്കാത്ത അവധാനതയോടുകൂടി ഒരു സമീപനം സ്വീകരിക്കുന്ന ആൾക്കാണ് ഹലീം എന്ന് പറയാറുള്ളത്. ബൽ യതലഖാഹ അൽ ഇൻസാൻ ബിതുമഇനീനത്തിൻ, അതേപോലെ തന്നെ ഹലീമായ മനുഷ്യൻ വളരെ സമചിത്തതയോടുകൂടിയായിരിക്കും കാര്യങ്ങളെ കൈയാളുക. വലിദുൽ ഹലീം, ഇതിൻ്റെ നേരെ വിപരീതമാകുന്നു സരീഉൽ ഗളബ്, സരീഉൽ ഇൻഫിആൽ അല്ലതി ലാ യതഅന്ന ഫിൽ ഉമൂർ, ഒട്ടും ക്ഷമ കാണിക്കാത്ത, കോപത്തിൽ മുൻകടക്കുന്ന, അതേപോലെ തന്നെ വളരെ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ കാണിക്കുന്ന ആ പ്രകൃതം ഈ ഹലീം എന്നതിന് നേരെ വിപരീതമാകുന്നു. ഫൽ ഹിൽമു ഫിൽ ഹഖീഖ ഹിയ ഗായതു മാ യകൂനു മിനർ റുഷ്ദ്, ഒരാളുടെ വിവേകത്തിൻ്റെ അങ്ങേ അറ്റത്തിനാണ് ഹിൽമ് എന്ന വിശേഷണം എന്ന സ്വഭാവത്തെ വിശേഷിപ്പിക്കാറുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥന സ്വീകരിച്ചു എന്ന് മാത്രമല്ല, വളരെ ഗുണങ്ങളുള്ള, ഒരുപാട് പ്രത്യേകതകളുള്ള, ഹിൽമ് എന്ന അതിമഹത്തായ സ്വഭാവമുള്ള സന്താനത്തെ കൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചതെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, ഏതൊരാൾക്കും അള്ളാഹുവിനോടുള്ള ദുആ നടത്തുന്നതിൽ, അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നതിൽ അങ്ങേയറ്റം പ്രതീക്ഷ നൽകുന്ന വചനമാണ് സൂറത്തു ഗാഫിറിലെ 60-ാമത്തെ വചനം. അള്ളാഹു പറഞ്ഞു, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവീൻ, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനം തള്ളിക്കളഞ്ഞുകൊണ്ടാണ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തെ ഒട്ടും മാനിക്കാതെയാണ് നമ്മുടെ സമൂഹത്തിൽ പലരും അള്ളാഹുവല്ലാത്തവരിലേക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നത്. ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, ഫഅജബ്നാ ലഹു ദഅവതഹു, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം നൽകി. വബശ്ശർനാ ബിഗുലാമിൻ ഹലീം, വളരെ സഹനശീലനായ ഒരു സന്താനത്തെക്കൊണ്ട് നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. അൻ യകൂന ഹലീമൻ ഫീ കിബരിഹി വഹുവ ഇസ്മായിൽ, തൻ്റെ പ്രായത്തിൽ, തൻ്റെ വലുപ്പത്തിൽ ഹലീം എന്ന വിശേഷണത്തിന് അർഹനായ ആ ഒരു സ്വഭാവക്കാരനായ ഇസ്മായിലായിരുന്നു ആ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട കുട്ടി. ഇബ്നു ആഷൂർ റഹ്മത്ത് പറയുന്നു, അൽ മൗസൂഫു ബിൽ ഹിൽമി വഹുവ ഇസ്മുൻ യജ്മഉ അസാലതുർ റഅ്യി വ മകാരിമുൽ അഖ്ലാഖ്. ഹിൽമ് എന്ന വിശേഷണം എല്ലാ നന്മയുടെയും എല്ലാ സൽസ്വഭാവത്തിൻ്റെയും അതെല്ലാം സമ്മേളിച്ച ആൾക്കാണ് ഹിൽമ് എന്ന വിശേഷണം നൽകപ്പെടുക. വർറഹ്മ ബിൽ മഖ്ലൂഖ്, സൃഷ്ടികളോട് തൻ്റെ കൂടെയുള്ളവരോട് കാരുണ്യത്തോടെ വർത്തിക്കുന്ന ആൾ. ഖീല മാ നഅത്തില്ലാഹുൽ അംബിയാഅ ബി അതല്ലി മിമ്മാ നഅതഹും ബിൽ ഹിൽമ്. അംബിയാക്കന്മാരെ അള്ളാഹു വിശേഷിപ്പിച്ചപ്പോൾ അവരിൽ വിശേഷണമായി അള്ളാഹു പറഞ്ഞ കാര്യമാകുന്നു ഹിൽമ് എന്ന വിശേഷണം. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വിശേഷണമായി അള്ളാഹു ഈ വിശേഷണത്തെ പറഞ്ഞതിൽ ഏവർക്കും വലിയ മാതൃകയുണ്ടെന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇസ്ഹാഖ് അലൈഹിസ്സലാമിയെക്കുറിച്ചുള്ള സന്തോഷവാർത്ത അറിയിച്ചത് ഗുലാമുൻ അലീം എന്ന പ്രയോഗത്തിലൂടെയാണ്, അഥവാ ജ്ഞാനിയായ ഒരു സന്താനത്തെക്കൊണ്ട്. വഹാദൽ ഗുലാം അല്ലദീ ബുഷിറ ബിഹി ഇബ്രാഹീം ഹുവ ഇസ്മായിൽ ഇബ്നുഹു അൽ ബിക്ർ. ഈ സന്താനം, ഈ വചനത്തിൽ പറയുന്ന സന്താനം, അത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്നു. വഹാദ ഗൈറു ഗുലാം ഗൈറുൽ ഗുലാം അല്ലദീ ബുഷിറ ബിഹി അൽ മലായിക. മറ്റൊരു വചനത്തിൽ പറയുന്നത് പോലെ മലക്കുകൾ സന്തോഷ വാർത്ത അറിയിച്ച ആ സന്താനമല്ല ഇത്. ഉർസിലു ഇലാ ഖൗമി ലൂത്ത്, ലൂത്ത് അലൈഹിസ്സലാമിയുടെ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട മലക്കുകൾ ഇബ്രാഹിം നബിക്ക് സന്തോഷ വാർത്ത അറിയിച്ച കാര്യം സൂറത്തു ദാരിയാത്തിലെ 28-ാമത്തെ വചനത്തിൽ പറയുന്നു. എന്നാൽ ആ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടത് ഇസ്ഹാഖിനെ കുറിച്ചാകുന്നു. ഖാലൂ ലാ തഖഫ് വബശ്ശറൂഹു ബിഗുലാമിൻ അലീം. സൂറത്തു ദാരിയാത്തിൽ പറഞ്ഞത് ഖാലൂ, ആ മലക്കുകൾ പറഞ്ഞു, ലാ തഖഫ്, താങ്കൾ ഭയപ്പെടേണ്ടതില്ല. തങ്ങൾ മലക്കുകളാണെന്ന് തിരിച്ചറിയാതിരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പരിഭ്രമം കണ്ടതിന് ശേഷമാണ് മലക്കുകൾ ഈ തരത്തിൽ പ്രതികരിച്ചത്. തുടർന്നവർ പറയുന്നു, വബശ്ശറൂഹു, അവർ അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു, ബിഗുലാമിൻ അലീം, ജ്ഞാനിയായ ഒരു സന്താനത്തെക്കൊണ്ട്. ഈ സന്താനം ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമാണെന്നാണ് പ്രാമാണികരായ മുഫസ്സിരീങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. തുടർന്ന് 102-ാമത്തെ വചനം, ഫലമ്മാ ബലഗ മഅഹു സഈ, അങ്ങനെ അദ്ദേഹം പിതാവിൻ്റെ കൂടെ ജോലികൾ ചെയ്യാൻ പ്രാപ്തി നേടിയപ്പോൾ, ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എൻ്റെ മോനെ, ഇന്നീ അറാ, തീർച്ചയായും ഞാൻ കാണുന്നു, ഫിൽ മനാമി, സ്വപ്നത്തിൽ, അന്നീ അദ്ബഹുക്, തീർച്ചയായും ഞാൻ നിന്നെ അറുക്കണമെന്ന്. ഫൻദുർ, നീ നോക്കുക, അഥവാ നീ ചിന്തിക്കുക, മാദാ തറാ, എന്താണ് നീ കാണുന്നത്, നിന്റെ അഭിപ്രായം എന്താണെന്ന്. തൊട്ടടുത്ത വചനത്തിൽ കാണാം, ഖാല, അവൻ പറഞ്ഞു, അഥവാ ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ അബതി, എൻ്റെ പിതാവേ, ഇഫ് അൽ, താങ്കൾ പ്രവർത്തിച്ചു കൊള്ളുക, മാ തുഅ്മറു, താങ്കൾ കൽപ്പിക്കപ്പെട്ട കാര്യം, സതജിദുനി, വഴിയെ നിങ്ങൾക്കെന്നെ കാണാം, ഇൻഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, മിനസ്വാബിരീൻ, ക്ഷമ കൈക്കൊള്ളുന്നവരിൽ. ഈ 102-103 വചനങ്ങളിൽ പരാമർശിക്കപ്പെട്ട ആ സംഭവം, അതിനെക്കുറിച്ച് ചില തഫ്സീറുകളിൽ അതാരാണെന്നത് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചതായി കാണാൻ സാധിക്കും. ഈ സന്താനം ഇസ്ഹാഖാണെന്നാണ് ഒരു കൂട്ടം മുഫസ്സിരീങ്ങൾ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ പ്രാമാണികരായ മുഫസ്സിരീങ്ങളിൽ മിക്ക മുഫസ്സിരീങ്ങളും അത് ഇസ്മായിൽ എന്ന ഇബ്രാഹിം നബിയുടെ മൂത്ത പുത്രനെക്കുറിച്ചാണെന്നാണ് അഭിപ്രായപ്പെടുന്നത്. ലമ്മ കബുറ ഇസ്മായിലു അലൈഹിസ്സലാം വസാറ ഷാബൻ, ഇസ്മായിൽ വളർന്നു വലുതായി ഒരു യുവാവായി, യുർജാ നഫ്അഹു, ആ യുവാവായ ഇസ്മായിലിനെ കൊണ്ട് പ്രയോജനം ലഭിക്കുന്ന അവസ്ഥയിലേക്കെത്തി. ജ അൽ ഇഖ്തിബാറു, ആ സന്ദർഭത്തിൽ പരീക്ഷണം വന്നു. ഫറാ ഇബ്രാഹീമു അലൈഹിസ്സലാം അന്നഹു യദ്ബഹുഹു, ഈ സന്താനത്തെ ബലി അറുക്കുന്നതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നം കണ്ടു. ആ സന്ദർഭത്തിൽ മകനെ വിളിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക്, എൻ്റെ മകനെ, ഇന്നി അറാ ഫിൽ മനാമി, ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു, അന്നി അദ്ബഹുക്, തീർച്ചയായും ഞാൻ നിന്നെ അറുക്കുന്നതായി. വറുഇയൽ അംബിയ വഹ്യുൻ, പ്രവാചകന്മാർ കാണുന്ന സ്വപ്നം അത് അള്ളാഹുവിൻ്റെ വഹിയാകുന്നു, അതുകൊണ്ട് തന്നെ ആ വഹി അവർ പ്രാവർത്തികമാക്കാൻ ബാധ്യസ്ഥരുമാകുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്വപ്നത്തിൽ നിന്നെ അറുക്കുന്നത് സ്വപ്നം കണ്ടിരിക്കുന്നു, നിന്നെ അറുക്കാൻ ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് മകനെ വിളിച്ചുകൊണ്ട് പറയാൻ കാരണം. തുടർന്ന് പറയുന്നു, ഫാദുർ, നീ നോക്കുക, നീ ആലോചിക്കുക, മാദാ തറാ, എന്താണ് നീ കാണുന്നത്, നിന്റെ അഭിപ്രായം എന്താണ്. ലൈസ ഹാദ ലമുജറദുൽ ഇസ്തിഷാറ ലിഅന്ന ഇബ്രാഹിം അലൈഹിസ്സലാം മുൻഫിദുൻ ലിഅംരി റബ്ബി, യഥാർത്ഥത്തിൽ മകനുമായി ഒരു കൂടിയാലോചനയായിരുന്നില്ല നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചതിൻ്റെ പിന്നിൽ. നേരെ മറിച്ച് തൻ്റെ വഹയെ തൻ്റെ മകനുമായി പങ്കുവെക്കുകയായിരുന്നു അദ്ദേഹം. കാരണം മകൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്ന കാര്യത്തിൽ കണിഷ സ്വഭാവക്കാരനായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എന്നാൽ വാഫഖ ഇസ്മായിലു അലൈഹിസ്സലാം അം ലം യുവാഫിഖ്, തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് ഇത് പറയുമ്പോൾ ഇബ്രാഹിം നബിയുടെ ലക്ഷ്യം, അദ്ദേഹം ആഗ്രഹിച്ചത് ഇസ്മായിൽ ഇത് അംഗീകരിക്കുമോ ഇല്ലയോ എന്ന കാര്യമായിരുന്നു. വലാക്കിൻ ഇബ്രാഹിം അലൈഹിസ്സലാം അറാദ അൻ യുശ്രിക വലദഹു ഫിൽ അജ്രി വസ്സവാബ്, അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്ന കാര്യത്തിൽ തന്നോട് തൻ്റെ മകനും സഹകരിച്ചാൽ അത് അവനും വലിയ പ്രതിഫലം കിട്ടാൻ കാരണമാകുമെന്നും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉദ്ദേശിച്ചിരുന്നു. ഇവിടെ പിതാവിൻ്റെ കൂടെ നടക്കാറായപ്പോൾ, ജോലി ചെയ്യാനായപ്പോൾ എന്നൊക്കെയാണ്. ഫലമ്മ ബലഗ അങ്ങനെ അവൻ എത്തിയപ്പോൾ, മഅഹു അദ്ദേഹത്തിൻ്റെ കൂടെ, അസ്സഇയ പ്രയത്നത്തിന് പരിശ്രമിക്കുവാൻ. ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള പൂർവീകരിൽ നിന്ന് എടുത്തുദ്ധരിക്കുന്നു,

0: നടക്കുന്ന അവസ്ഥയിൽ, പിതാവിൻ്റെ കൂടെ നടക്കുന്ന അവസ്ഥയിലെത്തിയപ്പോൾ എന്നാണ് ഫലമ്മ ബലഗ മഅഹു സഅയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിഅന്ന ലൈസ സഗീറൻ ഫി മക്സിൻ ഫി മക്കാനി, കാരണം ആ പ്രായമെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായമായിരുന്നില്ല, അഥവാ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരു ഭാഗത്ത് തന്നെ ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഉപ്പയുമായി ഉപ്പയുടെ കൂടെ പുറത്തു പോകാൻ ഉപ്പയുടെ കൂടെ നടക്കാൻ പ്രാപ്തി നേടിയ ആ അവസ്ഥയിലാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണാർത്ഥം അള്ളാഹു ഒരു സ്വപ്നത്തിലൂടെ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് കൽപ്പന നൽകുന്നത്. ആ കൽപ്പന പൂർണ്ണമായി പാലിക്കാൻ സന്നദ്ധനായ ഇബ്രാഹിം നബിയാണ് നാം പിന്നീട് കാണുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയിൽ നിന്നും ഇസ്മായിൽ നബിയിൽ നിന്നും ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൽപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാഅല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: മധുരം ഖുർആൻ സൂറത്തു അൽ മുഅ്മിനൂൻ 51 മുതൽ 72 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖുർആൻ ഖാരി മുഹമ്മദ് അൽ ഹൈദാൻ.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അദ്ദാരിയാത്തിലെ 38 മുതൽ 60 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാരെ ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ യഹ്യ.
1: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ നാം കേട്ടത് മനഃപാഠം പ്രോഗ്രാമാണ്. വിശുദ്ധ ഖുർആനിന്റെ ഓരോ പേജുകൾ നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടേയിരിക്കുന്നു. പാരായണം നിർവഹിച്ചത് ശൈഖ് സയ്യിദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൽ പാരായണം നിർവഹിക്കുന്ന സമയങ്ങളിൽ തീർച്ചയായും അതിൻ്റെ നിയമങ്ങളോ കാര്യങ്ങളോ ശ്രദ്ധിക്കാതെ തന്നെയായിരിക്കാം നമ്മളൊക്കെയും മിക്കവാറും പാരായണം നിർവഹിക്കുന്നത്. ഖിറാഅത്തിൻ്റെ സമയങ്ങളിൽ, തിലാവത്തിൻ്റെ സമയങ്ങളിൽ നമുക്ക് വരാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും കുറ്റങ്ങളെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത്തഹ്സീൻ പ്രോഗ്രാമിലേക്ക് ചേരുകയാണ്. സൂറത്തുൽ ബഖറ 120-121 വചനങ്ങളാണ് ഇപ്പോൾ നാം പഠിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 119 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ കഴിഞ്ഞത്. ഇന്ന് ഇൻഷാല്ലാ 120-121 ആയത്തുകളാണ് എടുക്കുന്നത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാഹ് ശ്രദ്ധിക്കുക.

0: ولن ترضى സുക്കൂനുള്ളതിനു ശേഷം ത ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. വലൻ ദാദിൻ്റെ ഉച്ചാരണം, അത് ഇസ്തിഅല എൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ദാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം, അതിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം ആ ഒരു ശബ്ദം വരേണ്ടത്. വലൻ ദാ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. നൂന് ശദ്ദ് മണിക്കണം. തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹത്ത എന്നല്ല. تتبع ملتهم قل إن എന്ന് അല്ല ഓതേണ്ടത്, കുൽ ഇന്ന കൃത്യമായിട്ട് ഹംസ ഉച്ചരിക്കണം. ഇന്ന നൂൻ ശദ്ദ് മണിക്കണം. തൊണ്ടയുടെ താഴെ ഭാഗം. ഹുദല്ലാഹി ഹുവൽ ഹുദ ഇവിടെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഹ പ്രത്യേകമുണ്ട്, ശ്രദ്ധിക്കണം. ഹുദല്ലാഹി ഹുവൽ ഹുദ قل إن هدى الله هو الهدى ولئن اتبعت ഹംസ കസ്ര നൂൻ കസ്ര ولئن اتبعت അതോടൊപ്പം ഐൻ സുക്കൂനാണ്. ഇത്തബഅത എന്നോ അല്ലെങ്കിൽ തബഅത എന്നോ ഒന്നും പറയരുത്. ولئن اتبعت أهواءهم മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ആ ഒരു തോതിൽ നിർബന്ധമായിട്ടും നീട്ടണം.
1: അഹ്വാഅഹും, ഇനി അഹ്വാഅഹും ബഅദ സാകിന മീമിന് ശേഷം ബ ഇഖ്ഫാ ശഫവി,
0: ഇവിടെ മീമിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അഹ്വാഅഹും
1: ബഅദ ബഅദ അല്ലദീ ജാഅക
0: മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം.
1: ജാഅക മിനൽ ഇൽമി മിനൽ ഇൽമി മാലക്
0: നിർത്തുമ്പോൾ മാലക്, എന്നിട്ട് മാലക മിനല്ലാഹി തിരിച്ച് ബാക്ക് നിർത്തിട്ട് ഓതണം.
1: മാലക മിനല്ലാഹി മിൻ വലിയിൻ
0: മിൻ വ സാകിന മീമിന് നൂന് ശേഷം വ ഇത് ഗംഭീറുന്ന
1: മിൻ വ
0: ഇങ്ങനെ ഓതണം മണിച്ചുകൊണ്ട്.
1: മിൻ വലിയിൻ വല
0: ഇതെല്ലാം ഇത് ഗംഭീറുന്നയാണ് തൻവീന് അല്ലെങ്കിൽ നൂന് സാകിന ഇവയെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
1: മിൻ വലിയിൻ വല നസീർ,
0: നസീറല്ല സ്വാദാണ്, റാഇനെ തർക്കീക്ക് ചെയ്യണം അഥവാ നേർപ്പിക്കണം.
1: നസീർ
0: മിൻ വലിയിൻ വല നസീർ. ഇനി അടുത്തായത്
1: الذين آتيناهم الكتاب الذين الا الذين
0: ഈ ആയത്തിന്റെ ഒരു പ്രത്യേകത, തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് വിശുദ്ധ ഖുർആൻ ഓതേണ്ടതിനെ സൂചിപ്പിക്കുന്ന ഒരു ആയത്തും കൂടെ ആയിട്ട് ചില തഫ്സീറുകൾ നമുക്ക് കാണാൻ പറ്റും. യത്രൂനഹു ഹഖ തിലാവതി, കൃത്യമായിട്ടുള്ള പാരായണം എന്നതിനെ സൂചിപ്പിക്കുന്ന രൂപത്തിൽ. അപ്പോൾ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടത് അല്ലദീന
1: ആതൈനാഹുമുൽ കിതാബ
0: കിതാബ അല്ല കിതാബ.
1: യത്ലൂനഹു യത്
0: തഇന ഖൽഖല ചെയ്യരുത്,
1: യത്ലൂന അല്ല യത്ലൂനഹു. ഹഖ തിലാവതി ഹഖ
0: ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് കൃത്യമായിട്ട് ഉച്ചരിക്കണം തൊണ്ടയുടെ മുകൾ ഭാഗത്തിൻ്റെ തൊട്ടുമേലെ.
1: ഹഖ തിലാവതി തിലാവതി ഉലായിക
0: മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം മദ് മുത്തസിൽ വാജിബാണ്. ഉലൈക യുഅ്മിനൂന ബിഹി, യുഅ്മിനൂന ബി വഖഫ് ചെയ്യുമ്പോൾ യുഅ്മിനൂന ബി കൂട്ടി ഓതുകയാണെങ്കിൽ യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബി, ഇങ്ങനെ വമൻ യക്ഫുർ ബിഹി വമൻ യ സാക്കിന നൂന് ശേഷം യാ ഇത് ഗം ബി ഗുന്ന നൂനിനെ യാ ഇലേക്ക് ഇത് ഗം ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണ്ണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വമൻ യക്ഫുർ ബി, യക്ഫുർ ബിഹി അല്ല യക്ഫുർ ബിഹി. ഫഉലൈക മദ് മുത്തസിൽ, മുകളിൽ പറഞ്ഞതുപോലെ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഹുമുൽ ഖാസിറൂൻ, ഹുമുൽ ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഹുമുൽ ഖാസിറൂൻ ആയത്തിൻ്റെ അവസാനത്തിലൊക്കെ മദ് ആരദുൽ സുക്കൂൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓതാം.

0: ഇൻഷാല്ല ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യാൻ തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അർത്ഥമാറ്റം വരുന്ന രൂപത്തിലുള്ള തെറ്റുകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ പഠിക്കുക, ശ്രമിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ല, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 120-121 വചനങ്ങളുടെ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദുശക്കൂർ ക്ലാസ്സെടുക്കുകയായിരുന്നു ഇതുവരെ. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ പഠിക്കുന്ന ഓരോ നിയമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് പഠിക്കാനും പാരായണം നിർവഹിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്ന ഖാരി മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മാഷാ അല്ലാ, ജസക്കല്ലാ ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ കഹ്ഫിലെ 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് അടിസ്ഥാനത്തിലുള്ള പാരായണം നിർവഹിക്കുന്ന പരിപാടി.

في الأرض من ذا الذي يشفع عنده إلا بإذنه

كفر والله لا يهدي القوم الظالمين أو كالذي مر على قرية

الله يعلمه وما للظالمين من أنصار إن تبدوا الصدقات

من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير.

عقاب قل للذين كفروا ستغلبون وتحشرون إلى جهنم

قل اللهم مالك الملك تؤتي الملك من تشاء وتنزع

وأتي عاقل قال كذلك الله يفعل ما يشاء.

إذ يلقون أقلامهم أيهم يكفل مريم وما كنت لديهم إذ يختصمون.

ثم إلي مرجعكم فأحكم بينكم فيما كنتم فيه تختلفون.

ذلك بأنهم قالوا ليس علينا في الأميين سبيل ويقولون

كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഖതമുൽ ഖുർആൻ
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, ഇനി 71-ാമത്തെ സൂറത്തായ സൂറത്ത് നൂഹ് ആണ് നമുക്ക് ഓതാനുള്ളത്. അത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അർസൽനാ നൂഹൻ. ഇന്നാ നൂന് മുശദ്ദദയാണ്, നന്നായിട്ട് മണിക്കണം. പിന്നെ മദ് മുംഫസിലാണ്. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. നൂഹൻ ഇലാ ഖൗമിഹി തൻവീനു ശേഷം എന്താ അക്ഷരം? ഹംസയാണ്. അപ്പോൾ ഇൽഹാറാണ് നിയമം. അപ്പോൾ നൂഹൻ ഇലാ ഖൗമിഹി. പിന്നെ ഖൗമിഹി അൻ അന്ദിർ, വീണ്ടും അങ്ങനെ തന്നെ അൻ അന്ദിർ, അതും നൂന് സാക്കിനക്ക് ശേഷം ഹംസയാണ്. എങ്ങനെ
4: ഓതണം?
3: ഇൽഹാറാണ് നിയമം. പിന്നെ നൂനുസാക്കിനക്ക് ശേഷം ദാലാണ്, അപ്പോൾ ഇഖ്ഫ ആണ് നിയമം. അപ്പോൾ അൻ അൻദിർ ഖൗമക്ക. പിന്നെ മിൻ ഖബ്ലി, മിൻ ഖബ്ലി വീണ്ടും ഇഖ്ഫ. എങ്ങനെ ഓതും? മിൻ ഖബ്ലി,
4: മിൻ ഖബ്ലി.
3: പിന്നെ അൻ യഅതിയഹും ഇദ്ഗാം ബിഗുന്ന. അൻ യഅതിയഹും ഇദ്ഗാം ബിഗുന്ന.

0: അടുത്ത അബുൻ അലീം വീണ്ടും ബിൽഹാർ, തൻവീന് ശേഷം ഹംസ. പിന്നെ ഖാലയ ഖൗമി ഇന്നീ ലക്കും നദീറും മുബീൻ. നദീറും തൻവീന് ശേഷം മീമാണ്, ഇദ്ഗാം ബിഗുന്ന. നദീറും മുബീൻ.
1: നദീറും മുബീൻ.
0: അൻ യഅബ്ദുല്ലാഹ വത്തഖൂഹു വഅത്തീഊൻ. യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും. അവിടെ യഗ്ഫിർ യഗ്ഫിർ റാ തർക്കീഖാണ് പറയുന്നത്. യഗ്ഫിർ യഗ്ഫിർ എന്നല്ല, യഗ്ഫിർ എന്നെ യഗ്ഫിർ
1: യഗ്ഫിർ.
0: ആ പിന്നെ ലക്കും മിൻ, രണ്ട് മീം ഒന്നിച്ചു വന്നു, അവ നല്ലോണം മണിക്കണം. ലക്കും മിൻ ദുനൂബിക്കും, അവിടെ നൂനുസാക്കിനു ശേഷം ദാലാണ്, ഇഖ്ഫ ആണ്. അപ്പോൾ എങ്ങനെ ഓതും? ലക്കും മിൻ ദുനൂബിക്കും.
1: ലക്കും മിൻ ദുനൂബിക്കും.
0: വയുഅഖിറുക്കും ഇലാ അജലിൻ മുസമ്മ. ഇലാ മദ് മുൻഫസിൽ, അജലിൻ മുസമ്മ. അജലിൻ തൻവീനു ശേഷം മീമാണ്. അപ്പോൾ ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ

0: രണ്ടാമത്തെ മീമും നല്ല മണിക്കണം. മുസമ്മ മുസ് മുസമ്മ ആ ഇന്ന അജലല്ലാഹി ഇദാ ജാ ജാ മദ് മുത്തസിൽ നിർബന്ധമായും നീട്ടണം. ഇദാ ജാ ലാ യുഅഖർ ലൗ കുന്തും കുന്തും നൂനുസാക്കിനക്ക് ശേഷം താണ് അപ്പോൾ ഇഖ്ഫാ ലൗ കുന്തും തഅലമൂൻ قال ربي إني دعوت قومي ليلا و تنوين شاشم واو أبو إدغام بغنى ليلا ونهارا
1: ليلا ونهارا
0: فلم يزدهم دعائي فلم يزدهم ദുആഇ മദ് മുത്തസിൽ പിന്നെ ദുആഇ ഇല്ല വീണ്ടും ഒരു മദ്ദും കൂടി മദ് മുഫസ്സിൽ അപ്പോൾ

പിന്നെ അടുത്തത് വ ഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസാബിഅഹും വ ഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം മദ് വസ്തഗ്ശൗ തിയാബഹും വ അസറു വസ്തക്ബറു ഇസ്തിക്ബാറ. അപ്പോൾ നമുക്ക് നോക്കാം. അഊദു.

0: ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
2: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.